ഒരു ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് മറ്റുള്ളവർ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഒടിഞ്ഞ കുറച്ച് വർണ്ണ പെൻസിലുകൾ മാത്രമായിരുന്നു. വില കൂടിയ പെയിന്റുകളും വലിയ ക്യാൻവാസുകളും വന്ന മറ്റു കുട്ടികൾ അവനെ നോക്കി പരിഹസിച്ചെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. തന്റെ മനസ്സിലെ മനോഹരമായ ആശയം ആ പൊട്ടിയ പെൻസിലുകൾ ഉപയോഗിച്ച് അവൻ പൂർണ്ണ ശ്രദ്ധയോടെ വരച്ചു തീർത്തു. ഫലം വന്നപ്പോൾ ഒന്നാം സമ്മാനം അവനായിരുന്നു. കാരണം അവന്റെ ചിത്രത്തിലെ ആശയത്തിന് മറ്റെല്ലാവരെക്കാളും ജീവനുണ്ടായിരുന്നു. നമ്മുടെ പക്കൽ എന്ത് കുറവുകളുണ്ട് എന്നതിലല്ല, ഉള്ള പരിമിതമായ സൗകര്യങ്ങളെ നമ്മൾ എത്രത്തോളം മികച്ച രീതിയിൽ ആത്മവിശ്വാസത്തോടെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടിൽ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 22, കൊല്ലവർഷം 1201, മിഥുനം 8, തിങ്കളാഴ്ച. ഇന്ന് ലോക മഴക്കാടുകളുടെ ദിനം. എല്ലാ വർഷവും ജൂൺ 22 ലോക മഴക്കാടുകളുടെ ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളെ അറിയപ്പെടുന്ന മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ സംരക്ഷിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തിലെ ഭൂരിഭാഗം സസ്യജന്തുജാലങ്ങളും വസിക്കുന്ന ഈ വനങ്ങൾ ആഗോള താപനം നിയന്ത്രിക്കുന്നതിലും ഭൂമിയിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തുന്നതിലും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ആയതിനാൽ അവയെ കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടെ കൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ஹே ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோச்சோ. கூடியுள்ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. ഒരു മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഓരോ കിടലും പാട്ട് പ്ലേ ചെയ്ത് തരാനും എന്താണ് ഞാനിങ്ങനെ ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ രാവിലെ എല്ലാവരും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഓരോ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൺഡേ ആണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം തന്നെ ക്ഷീണവും കാര്യങ്ങളോട് കൂടി തന്നെ എന്തായാലും ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോകാനായിട്ടും കോളേജിലൊക്കെ പോകേണ്ടവർ സ്കൂളിലേക്കും കോളേജിലോട്ട് പോകാനായിട്ടും ഉള്ളൊരു തയ്യാറെടുപ്പിൻ്റെയൊക്കെ സമയമായി വരികയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോച്ചോയിലോട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കിട്ടിലും പാട്ടുകളും കേൾക്കാറുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: അല്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഭൂമിയുടെ ശ്വാസകോശമായ മഴക്കാടുകളെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കാം. ഇന്ന് June 22 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് മോജോ.
0: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ്, RG സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 18 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ, ഇന്ന് June 22 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണല്ലേ. ഇന്ന് ലോക മഴക്കാട് ദിനമാണ്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ മഴക്കാടുകളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളിൽ അവബോധം വളർത്താനാണ് ഈ ഒരു ദിവസം പ്രധാനമായിട്ടും മാറ്റിവെച്ചിരിക്കുന്നത്. പോലും 2017 June 22 ആദ്യമായി ലോക മഴക്കാട് ദിനം ആചരിച്ചത്. റെയിൻ ഫോറസ്റ്റ് പാർട്ണർഷിപ്പ് എന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇതിന് തുടക്കമിട്ടത്. പോലും വനനശീകരണം തടയുക, വന്യജീവികളെ സംരക്ഷിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടുക എന്നിവയാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പോലും അതുപോലെ തന്നെ മനുഷ്യന്റെ അമിതമായിട്ടുള്ള ഇടപെടലുകൾ, വനനശീകരണം, കാട്ടുതീ എന്നിവ കാരണം ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് മരങ്ങളാണ് ഭൂമിക്ക് നഷ്ടപ്പെടുന്നത്. ഇത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈച്ച് ആൻഡ് എവറി ഡേ ഒരു മരങ്ങളെങ്കിലും നടാൻ സാധിക്കട്ടെ, പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർച്ചി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 46 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഷിഗല്ലയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ വർഷം ഇതുവരെ 216 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജൂൺ മാസത്തിൽ മാത്രം 140-ൽ അധികം രോഗബാധകളും അതുപോലെ തന്നെ 7 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രോഗവ്യാപനം കൂടുതലായുള്ളത് കോഴിക്കോട്, വയനാട്, തൃശൂർ, ആലപ്പുഴ എന്നീ 4 ജില്ലകളിലാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്ബ്രേക്ക് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ കഠിനമായിട്ടുള്ള വയറിളക്കം, അതുപോലെ തന്നെ മലത്തിൽ രക്തമോ ശ്ലേഷമോ കാണപ്പെട്ടേക്കാം. അതും കൂടാതെ തന്നെ അതിശക്തമായ വയറുവേദന, പനിയും ഛർദിയും, നിർജ്ജലീകരണം എന്നിവയെല്ലാമാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൃത്യമായി കാണേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ കേൾക്കുന്നതെല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണല്ലേ. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ കോഴ്സ് പ്രവേശനത്തിന് ഈ വരുന്ന 28 നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷകരുടെ ലോഗിൻ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഉണ്ടാവും, ലോഗിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോൺ നമ്പറിനായിട്ട് 0471 2323 9 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സിൻ്റെ പ്രവേശന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റും ഇതേ രീതിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ മറക്കേണ്ട, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ കോഴ്സ് പ്രവേശനത്തിന് ഈ വരുന്ന 28 നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണ്. കീം റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ബഹുമാനപ്പെട്ട മന്ത്രി റോജി എൻ ജോൺ സർ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ വെബ്സൈറ്റ് ഇതാണ് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കീമിൻ്റെ റിസൾട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് റിസൾട്ട് എടുക്കാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 മണി വരെയും വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0491409090 0474219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് ഇനി വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ് ടു ദി നമ്പർ 9564909090 9562649090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Odanavattam Pulse Speciality Clinicil ini mudal ella velliyazhchayum vaikittu 6 mani mudal prashastha physicianum diabetologistumaya Dr. Ranjith Nathinte sevanam labhyamanu. Koodathe ella nyayarazhchakalilum ravile 10 mani mudal dermatology opil Dr. Navadeep Ravikumarinte sevanam labhyamanu. Bookingnayi vilikku 0474296215 02. Pulse Speciality Clinic, Odanavattam.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 31 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇനി അടുത്ത 9 മണി വരെ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526-4909090. 9526-4909090. നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് PV മുഹമ്മദ് ചേട്ടനാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രിയ FM. ഒന്നുമില്ലെന്ന വാക്കിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവനൂർ. ചേട്ടൻ പറഞ്ഞത് അത്ര കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഒരുപക്ഷെ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ നമ്മുടെ ഒരു മുഖം നോക്കി കണ്ടുപിടിക്കാൻ ഒരു സുഹൃത്ത് നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ അതിലേ വലിയ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിലില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ മുഹമ്മദ് ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ആടിയൊലയുന്ന മരത്തെ വീഴാതെ പിടിച്ചു കിട്ടാൻ അതിനേക്കാൾ ഉറപ്പുള്ള മറ്റൊരു മരം വേണം. മനസ്സും അതുപോലെയാണ്. ആടിയൊലയുമ്പോൾ പിടിച്ചു കിട്ടാൻ സ്നേഹത്തിൻ്റെ ഉറപ്പുള്ള വടം കൊണ്ട് നന്ദിയിലേക്ക് ചേർത്ത് വലിച്ചു കിട്ടാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ ഒപ്പമുണ്ടാകണം. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരാൾ നമ്മളിലേക്ക് കടന്നു വന്നു എന്നും വരും. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. അപ്പൊ ചേട്ടൻ പറഞ്ഞ ഇത്ര കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മുടെ മനസ്സിനെ ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് തന്നെ പിടിച്ചിങ്ങനെ നിർത്താൻ സാധിക്കണമെന്നില്ല. പക്ഷെ അതിനേക്കാൾ വലിയൊരു കരുത്തുള്ള മനസ്സുള്ള ഒരു സുഹൃത്ത് നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാൻ മറ്റൊന്നുമില്ല അല്ലേ. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കിടലം പാട്ടുകൾ കേൾക്കുവാനുണ്ട്, ഇനിയും ഒരുപാട് വിഷസും കേൾക്കുവാനുണ്ട്. മോർണിംഗ് മോജയിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഭൂമിയുടെ ശ്വാസകോശമായ മഴക്കാടുകളെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കാം. ഇന്ന് June 22 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 43 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ദീപു ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗോഷിൻകുട്ടി, ഇന്ന് എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ 17-ാമത്തെ ബർത്ത്ഡേ ആണ്. സുധിയ എന്നാണ് ആളുടെ പേര്. സുധിയ പോൾക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ നേരണമെന്ന് പറഞ്ഞാണ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും സുധിയ മോൾക്ക് ആസ്ട്രിയ FM 90 പേരിൽ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു മെസ്സേജ് അയച്ച ദീപു ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ ചേച്ചിയാണ്. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടുന്നത് വരെ കഠിനമായി പ്രയത്നിക്കുക, ഒരിക്കലും മടുത്തു പോകരുത്. നാം ചെയ്യുന്നത് ശരിയാണ് എന്ന തോന്നൽ തമ്മിലുള്ള കാലത്തോളം നമ്മെ പരാജയപ്പെടുത്താൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം എന്ന് പറഞ്ഞാണ് വിജയ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി പറഞ്ഞത് ഇത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മോട്ടിവേറ്റഡ് ആക്കാനായിട്ട് വേറെ ആരുണ്ടാവുക? അപ്പോൾ ഇതാണ് ഇങ്ങനെ നല്ലൊരു കോട്സ് അയച്ചിട്ടുള്ള ചേച്ചിക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും വിളിച്ചു പറയാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490090 9526490090. So keep on listening to Astriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 യിലൂടെ. പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി നമുക്ക് 2 മെസ്സേജസ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ചിലരില്ലേ, അവരോളം ഭംഗി മറ്റാർക്കും ഉണ്ടാവില്ല. സ്നേഹപൂർവ്വം ശുഭദിനം എന്ന് പറഞ്ഞാണ് കാത്തു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാത്തു പറഞ്ഞത് എത്ര കൃത്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ, ചില ആളുകൾ നമ്മുടെ മുന്നിൽ പ്രിറ്റൻഡ് ചെയ്ത് നിൽക്കും അവർ ഹൃദയം കൊണ്ടാണ് നമ്മളായിട്ട് സംസാരിക്കുന്നതെന്ന്. എന്നാൽ ഫേക്കായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നിടത്ത്. ഉള്ളുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ സുഹൃത്തായി കിട്ടുവാണെങ്കിൽ തന്നെ അതിലേ വലിയൊരു ഭാഗ്യം വേറെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള കാത്തുവിനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ദിവ്യയുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ദിവ്യയ്ക്ക് നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കണമെന്ന് പറഞ്ഞാണ് അനഘ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് മാസ്റ്റർ IFM 90 പേരിൽ നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ദിവ്യയ്ക്കായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ള കാത്തുവിനും അനഘയ്ക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതേ മുന്നായി കേൾക്കാം ഒരു പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് വന്നിരിക്കുകയാണ്. യെസ്, ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് സംസ്ഥാന ജൂനിയർ ബാഡ്മിൻ്റൺ റാങ്കിംഗ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സംസ്ഥാന ജൂനിയർ ബാഡ്മിൻ്റൺ റാങ്കിംഗ് ടൂർണമെൻറ്റ് 4 മുതൽ 27 തീയതി വരെ പരവൂർ പുത്തൻകുളം ഈസ്റ്റ്യാൻ സ്പോർട്സ് സിറ്റിയിൽ നടക്കുന്നതാണ്. അപ്പോൾ ഡേറ്റ് മറക്കേണ്ട, ഈ വരുന്ന 27 തീയതി വരെയാണ് നടക്കുന്നത്. 5 കോർട്ടുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങൾ രാത്രി 9 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ടൂർണമെൻറ്റിൻ്റെ ഓർഗനൈസറും കാര്യങ്ങളൊക്കെ ആയിട്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാന ജൂനിയർ ബാഡ്മിൻ്റൻ്റെ റാങ്കിംഗ് ടൂർണമെൻറ്റ് നടക്കുന്ന ഡേറ്റ് 4 മുതലാണ്, കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ആരും മറക്കേണ്ട. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് ഓരോ സ്പോർട്സിലേട്ടും ആക്റ്റീവ് ആക്കേണ്ടതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: मॉर्निंग मोजो।
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പോൾ നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളെ പറ്റിയാണ്. യെസ്, പ്രത്യേകിച്ച് രാത്രി യാത്രകൾ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും വണ്ടി നിർത്താവുന്നതാണ്. യെസ്, രാത്രി 8 മണിക്ക് ശേഷം ചില റൂട്ടുകളിൽ രാത്രി 10 മണിക്ക് ശേഷം കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വനിതകൾക്ക് സ്റ്റോപ്പ് അല്ലെങ്കിൽ പോലും അവർ ആവശ്യപ്പെടുന്ന സുരക്ഷിതമായ സ്ഥലത്ത് ബസ് നിർത്തി കൊടുക്കാൻ ഡ്രൈവർ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ സിംഗിൾ ലേഡി ഓപ്ഷൻ കെ എസ് ആർ ടി സി വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ഓൺലൈനായി സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്ക് സിംഗിൾ ലേഡി ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സീറ്റ് മറ്റൊരു വനിതാ യാത്രികർക്ക് മാത്രമേ ലഭിക്കൂ എന്ന് ഉറപ്പ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. അപ്പം എന്തായാലും ഇപ്പോൾ കേട്ട കാര്യം വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും അപ്ഡേറ്റ്സും കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനിയാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ട്രെയിനിലെ പിഴത്തുകയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ട്രെയിനിൽ പിഴത്തുക 500 രൂപയായി റെയിൽവേ ഉയർത്തിയിരിക്കുകയാണ്. പുതിയ നടപടി രാജ്യത്ത് ശനിയാഴ്ച പ്രാബല്യത്തിൽ വന്നു. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക, മെമോ ടിക്കറ്റുമായി മറ്റു ട്രെയിനുകളിൽ യാത്ര ചെയ്യുക, ട്രെയിനിൽ മാറി കയറുക, ടിക്കറ്റ് കൈമാറ്റം ചെയ്യുക, കോച്ച് മാറി കയറുക തുടങ്ങിയ കുറ്റങ്ങൾ പിടിയിലായാൽ ടി ടി ഒ പിഴ ചുമത്തുന്നതാണ്. 1989 ഇന്ത്യൻ റെയിൽവേ ആക്ട് പ്രകാരം 2001 നിശ്ചയിച്ച പ്രകാരം 250 രൂപയായിരുന്നു. നിയമം ഭേദഗതി ചെയ്ത് ജൻ വിശ്വാസ് ആക്ട് 2026 നിലവിൽ വന്നതോടെയാണ് പിഴത്തുക 500 രൂപയായി ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു നിയമത്തെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ട്രെയിനിലൊക്കെ മാറി കയറി കഴിഞ്ഞാൽ പിഴ 250 രൂപയല്ല 500 രൂപ ആക്കിയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 50 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോ നമുക്കിങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്നത്തെ രാവിലെ മോർണിംഗ് മോജോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് June 22 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണല്ലേ. അപ്പോൾ ഈ മഴക്കാടുകളുടെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോൺ ഉൾപ്പെടെയുള്ള വനങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലെ പകുതിയിലധികം സസ്യങ്ങളും ജീവജാലങ്ങളും വസിക്കുന്നതും ഈ മഴക്കാടുകളിലാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളുടെയും ഉറവിടം പോലും ഈ മഴക്കാടുകളിൽ സസ്യങ്ങൾ തന്നെയാണ്. അതുകൂടാതെ ആഗോള താപനം കുറയ്ക്കാൻ സഹായിക്കുന്ന കാർബൺ ഡയോക്സൈഡും വൻതോതിൽ ആഗിരണം ചെയ്യുന്നതും ഈ കാടുകൾ തന്നെയാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജി സുൽത്താന, സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാത്രയായ ഇപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആസ്ട്രാ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരിയിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. So keep on listening, Radio Vandi, Onastra FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: ഹായ്, എന്റെ പേര് രാജേഷ്.
0: രാജേഷ്, രാജേഷ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: കമ്മൂഞ്ചേരി.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് എന്റെ മദറുണ്ട്, എന്റെ കുട്ടിയുണ്ട്, വൈഫുണ്ട്, പിന്നെ എന്റെ ബ്രദറിന്റെ ഒരു കുഞ്ഞു കൊച്ചുണ്ട്.
0: ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: എന്താ അപ്പൊ ചെയ്യുന്നത്?
1: ഞാൻ ബേസിക്കലി ഞാൻ BMS എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു ഇൻസിഡന്റ് പറ്റിയ ഒരു ഹെമറേജിന്റെ ഒരു സോ ഞാൻ അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഒരു 2-3 ഇയർ ആയിട്ട് നാട്ടില് സെറ്റിൽഡാ.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല?
1: ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
0: എവിടെയായിരുന്നു അപ്പൊ?
1: UAE യിലായിരുന്നു.
0: UAE യിലായിരുന്നു. എങ്ങനെയായിരുന്നു UAE ലൈഫ് ഒക്കെ?
1: ഇറ്റ്സ് നൈസ്.
0: അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രവാസ ജീവിതം ഒക്കെ ചൂസ് ചെയ്തത്?
1: അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഞാൻ വർക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞ് എനിക്കൊരു ജോബ് കിട്ടിയത് ഫസ്റ്റ് അവിടോട്ടാണ്. സോ ഞാൻ അങ്ങനെ അങ്ങ് പോയി, പിന്നെ അവിടെ അങ്ങ് സെറ്റിൽഡായി. ലാസ്റ്റ് ഒരു 18 ഇയേഴ്സ് ആയിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
0: 18 ഇയേഴ്സ് ആണോ? ഓക്കെ ഓക്കെ. ഒരു നീണ്ട 18 വർഷത്തെ എക്സ്പീരിയൻസ് ആണല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പോഴേ ഈ ഇപ്പൊ ഗൾഫിലൊക്കെ താമസിക്കുന്നുള്ളത് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. എന്ത് വലിയ മാറ്റമാണ് നമ്മുടെ നാട്ടില് ഗൾഫ് കൺട്രീസിനെ അപേക്ഷിച്ച് അനിവാര്യമായിട്ടുള്ളത്?
1: ഗൾഫ് കൺട്രീസിനെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടില് നിയമത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ളി സ്ട്രിക്റ്റ് ആണ്. ഒരു 10,000 ആൾക്കാർ ഇപ്പൊ ഒരിടത്ത് ക്രൗഡ് ഇപ്പൊ ഉണ്ടെന്ന് വിചാരിച്ചു, അവിടെ ജസ്റ്റ് ഒരു ഒറ്റ പോലീസുകാർ മതി ഫുള്ള് കൺട്രോൾ ആവാം. ഇവിടെ 10,000 ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഒരു 20,000 പോലീസുകാരെങ്കിലും വേണം. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുകയാണല്ലോ.
0: ഓക്കെ, ആ ഒരു കാര്യത്തിൽ നമ്മുടെ നാട് കുറച്ച് വീക്ക് ആണല്ലേ.
1: പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ പ്രോഡക്റ്റുകൾ ഭയങ്കര, അതായത് ഫസ്റ്റ് ക്വാളിറ്റി അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുക, ഒരു ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിച്ചാൽ ഒരു ഡാമേജ് ഐറ്റം കഴിച്ച ഒരാൾക്ക് ഒരു പ്രോബ്ലം എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല. നമ്മുടെ ഇവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു വലിയ മാറ്റമൊക്കെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണല്ലേ.
1: അതൊക്കെ കുറച്ചുകൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ നല്ലതായിരിക്കും. അറിയാലോ നമ്മുടെ നാട്ടിലെ അവസ്ഥകളും.

0: കാര്യങ്ങളും എല്ലാം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു വലിയ മാറ്റം വരുന്നത് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് രാജേശ്വരനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: You are listening to Ashraya FM 90 Nadinuppam
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഭൂമിയുടെ ശ്വാസകോശമായ മഴക്കാടുകളെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കാം. ഇന്ന് ജൂൺ 22 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് സാജൻ.
0: ശരി, വീട്ടിലാർക്കും കേട്ടാ?
1: വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: നമ്മള് മൂത്താള് നഴ്സിംഗ് പഠിക്കുന്നു, രണ്ടാമത്താള് ആറില് സിക്സ്ത്തില് പഠിക്കുന്നു.
0: ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോ ഓടിക്കുകയാണ്.
0: ഓട്ടോ ഓടിക്കുകയാണ്? നമ്മുടെ പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണോ?
1: അത് തന്നെ.
0: ശരി, അപ്പം എത്ര നാളത്തെ പരിചയമാണ് ഡ്രൈവിംഗ് ഫീൽഡിൽ?
1: ഞാനിപ്പം എന്റെ 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പണി.
0: അപ്പൊ വർഷങ്ങൾ കണക്കുണ്ടെന്ന് തോന്നുന്നല്ലോ.
1: ഉണ്ടുണ്ട്.
0: എന്തുകൊണ്ട് ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ ഈ ഓട്ടോ തന്നെ ചൂസ് ചെയ്തത്?
1: ഓട്ടോ നമുക്കിപ്പം ടാക്സി ഒക്കെ ആണെങ്കിൽ വേറെ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന കാറുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഇറങ്ങിയാലും നമ്മൾക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ നടന്നു പോകും. അതുകൊണ്ട് തന്നെ
0: ജീവിച്ചുള്ള വക നമ്മൾ ഓട്ടോ തരും അല്ലേ?
1: അതെ.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഈ ഓട്ടോ ഫീൽഡ് ഇറങ്ങിയിട്ട് ഇപ്പം ദിവസം ഒരുപാട് ഒരുപാട് പുതിയ പുതിയ മനുഷ്യരെ കാണാൻ പറ്റുമല്ലോ. അപ്പം എന്തെങ്കിലും ഒരു നല്ല അനുഭവം, മോശം അനുഭവം ഷെയർ ചെയ്യാൻ കാണുമോ?
1: അങ്ങനെ ഒന്നുമില്ല, ഒരുപാട് അങ്ങനെ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല, നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളൂ,
0: ഇങ്ങനെയൊക്കെ പോകണം അല്ലേ?
1: ഇങ്ങനെയൊക്കെ പോകും.
0: ഇപ്പൊ ഈ ഓട്ടോ ചേട്ടന്മാർ ഇപ്പൊ ഈ ഡീസലിന്റെ വിലവർദ്ധനയൊക്കെ കാരണം കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ?
1: അതിപ്പോ ഈ പ്രിയദർശിനി ഇത് തുടങ്ങിയണക്ക് ഒരു നമുക്ക് ഈ നമുക്ക് നേരത്തെയൊക്കെ ഈ റിട്ടേൺ ഒക്കെ പോകുമ്പോഴ് ഒരുപാട് സ്ത്രീകളിലൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ അവരെയൊക്കെ അങ്ങനെ ഒഴിവാക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്.
0: എല്ലാവരും മറ്റേ ബസ്സിനകത്ത് കയറി പോകുന്നതാണ് പറയുന്നത്.
1: അവർ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്താലും വണ്ടി ബസ് വരുമ്പോൾ അതിൽ പോകാനുള്ള ഇതാണ്.
0: ഇപ്പൊ ഓട്ടോ ചേട്ടന്മാർക്ക് തട്ടുകേടാണ്.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 100% ടെസ്റ്റ് ഡ്രൈവ് പോലെയാണ് നമ്മുടെ KSRTC നോക്കുന്നത്. അപ്പൊ എന്തായാലും ഈ 100 ഡേയ്സിന് ശേഷം നമുക്ക് നോക്കാം ഇത് പ്രാബല്യത്തിൽ പൂർണ്ണമായിട്ട് വരുമോ ഇല്ലയോ എന്ന്. കേട്ടോ.
1: ഓക്കെ, താങ്ക്സ്.
0: പരിചയപ്പെടുത്തി സന്തോഷം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ ഈ തൊട്ടരികിൽ എത്തിക്കുന്ന ഒരുപാട് പേര് ഈ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് തലവൂർ സ്വദേശിയായ സാജൻ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Onashreya, FM 90, Nadinoppum, Nattarkoppum. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കാക്കിയിൽ നമ്മുടെ ഓട്ടോയ്ക്കകത്ത് ചേട്ടൻ ഇരിക്കുന്നു. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: രമേശൻ.
0: ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: പൂയപ്പള്ളി.
0: പൂയപ്പള്ളി. പൂയപ്പള്ളി എവിടെയാ?
1: പൂയപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 kilometer.
0: ഓക്കെ ശരി. അപ്പം ഇവിടെ ഓട്ടത്തിന് വന്നെയാണോ? ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ പിന്നെ ഭാര്യ ഉണ്ട്, രണ്ട് മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കള് പഠിക്കുന്നു.
0: പഠിക്കാണ്. ഓക്കെ. അപ്പൊ ചേട്ടൻ ഓട്ടോ ഓടിക്കുകയാണ്?
1: ഓട്ടോ ഓടിക്കുക.
0: അപ്പൊ എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ?
1: കുഴപ്പമില്ല. ഇപ്പൊ ഇച്ചിരി
0: ഡിമാണ് ഇപ്പൊ. ഈ ഡീസലിന്റെ വില വർധനവാണോ നമ്മുടെ ഈ പ്രിയദർശിനിയാണോ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്?
1: അതുകൊണ്ട്
0: ഡീസൽ രണ്ടും ഉണ്ട്.
1: ഡീസലിന്റെ വില വർധനവ് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ നിത്യ സാധനത്തിനെല്ലാം വില കയറുക. അങ്ങനെ പിന്നെ പ്രിയദർശിനി വന്നപ്പം ഓട്ടോക്കാർക്ക് ഇച്ചിരി ഡിമാണ്. അതുപോലെ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഡിമാണ്.
0: നമ്മൾ ഈ റീൽസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ റീൽസ് കാണുമ്പോഴേ പ്രധാനമായിട്ടും ഈ ബസ് ഉടമകളൊക്കെ ഇടുന്ന റീൽസ് ഉണ്ട്. അതായത് പണ്ട് നല്ല നാട്ടിലെ ലൈവ് ബസ്സുകളൊക്കെ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒറ്റ മനുഷ്യരല്ലായിരുന്നു അല്ലേ?
1: ഇപ്പം പ്രൈവറ്റ് ബസ്സിൽ ആള് കുറവാണ്. കാരണം ഫ്രീ മറ്റേതിൽ പോകുന്നതുകൊണ്ട് മറ്റേത് നോക്കി നിന്ന് പോകും. എന്നാലും അത്യാവശ്യത്തിന് ഇതിലും പോകും.
0: പുരുഷന്മാർക്കും ഫ്രീ ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നോ?
1: ഇപ്പം നമ്മളിപ്പോൾ ഇത് ഫ്രീ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് നിർദ്ധരായ ആൾക്കാർക്ക് മാത്രം മതി. ഇത് 50,000 രൂപ ജോലിക്ക് പോകുന്നവർക്കും 30,000 രൂപ ജോലിക്ക് പോകുന്നവർക്കും ഡെയിലി 500,000 രൂപ ജോലിക്ക് പോകുന്നവർക്കും ഫ്രീ കൊടുക്കണ്ട. അതൊരു പ്രത്യേകം അതിനുള്ള സംവിധാനം ഒരുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആണുങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും ഈ സാധാരണപ്പെട്ടവർക്കും കാണും. പക്ഷെ അതിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫണ്ടുകൾ വേറെ മറ്റുള്ള കാര്യങ്ങളും മുടങ്ങത്തില്ല.
0: 100 ദിവസം ഒരു എന്താണ് പരീക്ഷണം പോലെയാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. അപ്പം 100 ദിവസത്തിന് ശേഷം നമുക്ക് നോക്കാം ഇതൊക്കെ പ്രാബല്യത്തിൽ പൂർണ്ണമായിട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ അല്ലേ?
1: അതെ. 100 ദിവസം എല്ലാവരും അങ്ങനെ പ്രതീക്ഷിക്കുക. പക്ഷെ 100 ദിവസം കൊടുത്തിട്ട് പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ അതിനെക്കാട്ടി എതിർപ്പ് വരുത്തില്ലേ?
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നമ്മുടെ രമേശൻ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടേ എന്നുള്ള റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9. സോ ചേട്ടനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, എന്തുകൊണ്ട് ഈ ഓട്ടോ മേഖല തന്നെ ജീവിത മാർഗമായിട്ട് തിരഞ്ഞെടുത്തത്?
1: അതിപ്പോ 27 വർഷം കൊണ്ട് സ്ഥിരം ഒരു തൊഴിലെന്നും പറഞ്ഞ് തിരഞ്ഞെടുത്തത്.
2: അല്ല, ഡ്രൈവിംഗ് ഫീൽഡ് ആകുമ്പോ മറ്റ് വണ്ടി ടാക്സി ഒക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഓട്ടോ തന്നെ തിരഞ്ഞെടുത്തത്?
1: അപ്പൊ നമ്മള് എങ്ങനെയായാലും ഒരു ഓട്ടം കിട്ടും, 30 രൂപ ആയതുകൊണ്ട് മിനിമം. മറ്റേതൊക്കെ 200-300 ആകുമ്പോ അത്രയും സമയങ്ങളെടുക്കും, ഇതാകുമ്പോ റിട്ടേണും ചിലപ്പം കിട്ടും. അങ്ങനെ സ്ഥിരം പല തൊഴിലും പോയിട്ടുണ്ട്. പക്ഷെ അവസാനം ഇപ്പൊ 27 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോ റിക്ഷ.
2: മനസ്സിലായി മനസ്സിലായി. നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ പറയുകയാണെങ്കിൽ കഞ്ഞി കുടിച്ച് പോവാൻ നമുക്ക് വക കിട്ടും അല്ലേ?
1: ഓട്ടം ചിലപ്പം കുറയും, ചിലപ്പം കിട്ടും. എങ്കിലും ശരാശരി ഒരു മാസം നമ്മുടെ കാര്യങ്ങളെല്ലാം പരമാവധി ഓടിപ്പോകും. എന്നിട്ട് വലിയ വിശാലമായിട്ടല്ല, സാധാരണ
2: നമുക്കത് സമ്പാദിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ഡെയിലി ലൈഫ് മുമ്പോട്ട് പോകും അല്ലേ?
1: സമ്പാദിക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ വേറെ എല്ലാവരും ജോലിക്കാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും മിച്ചം പിടിക്കാം. ഒരാളൊക്കെ ആകുമ്പോൾ
2: മനസ്സിലായി മനസ്സിലായി. ഓക്കെ ശരി. അപ്പം 27 വർഷമായിട്ട് ഓട്ടോ ഫീൽഡെന്ന് പറഞ്ഞല്ലോ, മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും, നല്ല അനുഭവം മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു മേഖലയിൽ?
1: നല്ല അനുഭവങ്ങളാണ് കൂടുതലും. മോശം നല്ല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് നല്ല സഹകരണം, കസ്റ്റമർ നല്ല സ്നേഹമുള്ളവർ. പിന്നെ അപൂർവങ്ങളും ചില അവരുടെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യാനൊക്കെ ഒക്കാതെ വരുമ്പോൾ അവരിച്ചിരി അവർക്ക് ബുദ്ധിമുട്ട് വരും, നമുക്കും പറയാം. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരിതേ ഉള്ളൂ.
2: ചില ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഈ ഓട്ടം വിളിച്ചുകൊണ്ട് പോയിട്ട് നല്ല ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് പൈസ കൊടുക്കാതെ പറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ അനുഭവം ഉണ്ടോ?
1: അങ്ങനെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല.
2: ഭാഗ്യവാൻ.
1: ഞങ്ങള് ഗ്രാമപ്രദേശത്താണ് കിടക്കുന്നത്, അവിടെ ഉള്ള ആൾക്കാരാ കൂടുതലും, അതുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ല.
2: മനസ്സിലായി.
1: പോയിട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് അത് ഒരാഴ്ച കഴിയുമ്പോൾ തരും, ചിലപ്പോൾ മദ്യ വെച്ചിട്ടൊക്കെ പോകുന്നവർ അത് ഒരാഴ്ച കഴിയുമ്പോൾ തരും, അത് കുഴപ്പമില്ല, അങ്ങനെയുള്ള അനുഭവമൊന്നുമില്ല.
2: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ചേട്ടാ, ഇന്ന് പരിചയപ്പെടാൻ സാധിച്ച സന്തോഷം, ഓട്ടോ ഒക്കെ നന്നായിട്ട് കിട്ടട്ടെ, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: ശരി. ഓക്കെ
2: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ ഈ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് പൂയപ്പള്ളി സ്വദേശിയായ രമേശൻ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: രാമൻ.
0: ആഹ്, ഭഗവാന്റെ പേരൊക്കെയാണല്ലോ.
1: അതെ.
0: ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛനമ്മ അനിയത്തി.
0: വീട് എവിടെയാണ്?
1: വീട് കായംകുളം.
0: കായംകുളംകാരനാണ്, ഓണാട്ടുകാരെന്ന് വരികയാണ്. ഓക്കെ, ഇവിടെ എന്താ പരിപാടി? അമ്പലത്തിൽ വന്നതാണോ?
1: ഓക്കെ,
0: അപ്പം എന്താ ചെയ്യുന്നത്?
1: ഞാനിവിടെ കായംകുളത്ത് തന്നെ ഒരു മാർക്കറ്റിംഗ് കമ്പനി.
0: മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ജോലിക്ക് എങ്ങനെ പോകും?
1: കുഴപ്പമില്ല,
0: നന്നായിട്ട് പോകും. ഓക്കെ, അപ്പോഴേ കായംകുളത്തെ പറ്റി എന്താ അഭിപ്രായം?
1: നല്ലൊരു നാട്.
0: നല്ലൊരു നാട്, അത്രേ ഉള്ളൂ?
1: അത്രേ ഉള്ളൂ.
0: ഓക്കെ, അതിൽ ഒതുക്കിക്കളഞ്ഞല്ലേ. ഇവ കൊട്ടാരക്കര പറ്റി എന്താ അഭിപ്രായം?
1: കൊട്ടാരക്കര ഒരുപാട് ക്ഷേത്രങ്ങളും ഗ്രാമീണ സ്ഥലവും
0: എല്ലാം കൂടെ നല്ല നാടാണോ?
1: അതെ.
0: എന്തുകൊണ്ട് ഈ മാർക്കറ്റിംഗ് സെക്ടറൊക്കെ ജോലി മേഖലയായിട്ട് ചൂസ് ചെയ്തേ?
1: മാർക്കറ്റിംഗ് കിട്ടി, അതിന് പോയി, അത്രേ ഉള്ളൂ. ഒഴുക്കിനനുസരിച്ച് പോവല്ലേ.
0: ഓക്കെ, ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗോ വിത്ത് ദ ഫ്ലോ ആണ്. അപ്പൊ ആ രീതിയിൽ അങ്ങ് പോയതാണ്, അല്ലാതെ നമ്മള് മനഃപൂർവ്വം ഇന്റൻഷണലി എടുത്തതല്ലേ?
1: അല്ലല്ല.
0: ശരി ശരി, അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി കാണും?
1: 24.
0: 24 വയസ്സായതേ ഉള്ളൂ. ശരി, അപ്പം ലൈഫിലൂടെ നേടിയ ഏറ്റവും നല്ല ലെസൺ എന്തായിരിക്കും?
1: നമ്മള് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് ഓരോ ചെയ്യുക, തെറ്റിലേക്ക് പോവാതിരിക്കുക.
0: ഓക്കെ, നമ്മൾ എപ്പോഴും എത്തിക്സോടെ ജീവിക്കുക, മുൻപോട്ട് പോവുക, തെറ്റ് ചെയ്യാതിരിക്കുക അല്ലേ? ഓക്കെ, ശരി ശരി, വലിയ ലെസൺ ആണ്. സോ എന്തായാലും ആ ഒരു ലെസൺ, ആ ഒരു മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോവുകയാണ്. സോ എന്തായാലും രാമചേട്ടാ പരിചയപ്പെട്ടിൽ സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് ഓർക്കാം
1: കേട്ടോ. ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയിരുന്ന ഒരുപാട് പേര് ഈ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് കായംകുളം സ്ഥിതിയായ രാമൻ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനി ഇവരെയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ടേ,
0: ആയിരം പറ മുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. സെക്സി.

യെസ് വി ആർ ബാക്ക് ഓൺ റേഡിയോ വേണ്ടി കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ചു പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ വേണ്ടിയിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടി യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനോമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ദാ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി 2 മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറയാം. ടു ദ നമ്പർ 0474 2919090 0474 2919090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090 9526490090. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ദിവസമാണ്. ഇന്ന് മൂഞ്ചിയെ പാത്ത് യാരാവത് പണം മുടക്കുമോ? കാലങ്ങൾക്ക് മുമ്പ് ഒരു 18 വയസ്സുകാരൻ നടനെ നോക്കി ആളുകൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അച്ഛൻ സംവിധായകനായതുകൊണ്ട് മാത്രം നായകനായി എന്നും പരിഹാസങ്ങൾ. ഈ ആക്ഷേപങ്ങൾ ആ പയ്യന്റെ മനസ്സിനെ വല്ലാതങ്ങ് വേദനിപ്പിച്ചുവെങ്കിലും പിന്മാറാനായിട്ട് അവൻ ഒരുക്കമല്ലായിരുന്നു. പിന്നീട് ഏതാനും ചില സിനിമകൾ അഭിനയിച്ച ആ ഒരു പയ്യന്റെ കരിയർ തുള്ളാത മനവും തുള്ളും എന്ന ഒറ്റ ചിത്രത്തിലൂടെ മാറിമറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് തമിഴ് സിനിമയുടെ തലപ്പത്ത് കസേരിട്ടിരിക്കാനുള്ള പരിശ്രമമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ മറ്റാരും മറികടക്കാനാകാത്ത ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളും താരമൂല്യമുള്ള ഒരാളുമായിട്ട് അയാൾ മാറി. ആരാധകർ അദ്ദേഹത്തെ ദളപതി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. യെസ്, ജോസഫ് വിജയ് എന്ന വിജയ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലും തന്റെ സിംഹാസനം ഉറപ്പിച്ച തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ജോസഫ് വിജയ് സാറിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. വിജയ് എന്ന നടന്റെ അഭിനയത്തെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് മാന്ത്രികം എന്ന് തന്നെയാണ്. വെള്ളിത്തിരയിൽ ഭാരമേറിയിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്നതിനു പകരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ശൈലിയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവരുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു രീതി എന്ന് തന്നെ പറയാം. നമ്മളിൽ ഒരാളെ പോലെ തോന്നിപ്പിക്കുന്ന ആ ഒരു സ്വാഭാവികത തന്നെയാണ് വിജയ് എന്ന നടനെ കോടിക്കണക്കിന് ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. കോമഡി ആയാലും ആക്ഷൻ ആയാലും വൈകാരിക രംഗങ്ങളായാലും വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയിലൂടെയും മികച്ച ടൈമിങ്ങിലൂടെയും അദ്ദേഹം സ്ക്രീനിൽ നിറഞ്ഞു നിന്നു എന്ന് തന്നെ പറയാം. തമിഴകത്ത് മാത്രമല്ല നമ്മുടെ കേരളത്തിലും വൻ ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഒരു പക്ഷേ വിജയോളം ആരാധനയുള്ള ഇതര ഭാഷാ നടൻ മലയാളികൾക്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണല്ലേ. വെള്ളിത്തിരയിലെ ആ ഒരു വലിയ സാമ്രാജ്യം വിട്ട് ഇന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇന്നും സിനിമാ പ്രേമികൾക്കിടയിൽ മങ്ങാതെ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കാസറ്റ് കഫേ ദളപതിയുടെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാം അഴകിയ തമിഴ് മകൻ എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കാസറ്റ് കഫേയിലൂടെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഇങ്ങനെ തുപ്പാക്കി ഇന്ന് മൂവിയിൽ ഒരു സൂപ്പർ ജൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം, ഇത് പുത്തൂർ നിന്ന് അജയമണി.
0: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: എന്തുണ്ട് വിശേഷം?
0: ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്.
1: ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും
0: ഇരിക്കുകയാണ്. ഓക്കെ, സങ്കടമൊക്കെ മാറിയോ?
1: ആര് പറഞ്ഞു സങ്കടമാണ്?
0: അന്ന് എന്നെ വിളിച്ചപ്പോ പറഞ്ഞല്ലോ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞില്ലേ?
1: അത് മനുഷ്യരല്ലേ.
0: തീർച്ചയായിട്ടും ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്.
1: നമുക്ക് സങ്കടങ്ങളെല്ലാം ജീവിതം ആയതുകൊണ്ടെല്ലാം കടന്നു പോകത്തില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: നമുക്കിപ്പം ഏത് നിമിഷമായി എപ്പോഴാ എന്തുവാ വരുന്നെന്ന് പറയാൻ പറ്റുമോ?
0: അതെ അതെ, പറയാൻ പറ്റില്ല.
1: അപ്പൊ ഇപ്പൊ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ നിമിഷം കഴിഞ്ഞിട്ട് ചിലപ്പോ കരയാനായിരിക്കും ചിലപ്പോ വിധി.
0: അതെ,
1: അത് പറയാത്തില്ല,
0: പറയാൻ പറ്റില്ല. ഓക്കേ,
1: ഇന്നല്ല അനാമിയായാലും ആർക്കായാലും.
0: അതെ അതെ, തീർച്ചയായിട്ടും. മണിച്ചേച്ചി എന്തേ?
1: മണിച്ചേച്ചി ഇവിടെ തട്ടടുത്തിരിപ്പുണ്ട്,
0: അടുത്തിരിപ്പുണ്ട്. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അനാമിക മണി തിരക്കിന്ന് പറഞ്ഞു.
0: ഓക്കെ, തിരിച്ച് ഞാനും തിരക്കിന്ന് പറഞ്ഞേക്ക്.
1: എനിക്ക് മനവും തുള്ളും.
0: ഓക്കെ,
1: അതിനകത്ത് മേഘമായി വന്ന് പോകേൻ എന്ന പാട്ട്.
0: ഓക്കെ, ദളപതി ഫാൻ ആണോ?
1: ദളപതി ഫാൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തുള്ളാത്ത മനവും തുള്ളും, അതൊരു ഒരു പ്രത്യേക ഭയങ്കരമായ ഒരു പടവാ.
0: അതെ, ഭയങ്കര രസമുള്ള ഒരു പടമാണ്.
1: ഞാൻ പക്ഷേ വിജയ് സാറിന്റെ പടം കാണാൻ തുടങ്ങിയത് ഏതാണ്ട് 90 അപ്പം ഈ പടം മാത്രമല്ല, വിജയ് സാറിന്റെ ഭയങ്കരമായ പടങ്ങൾ അന്നൊക്കെ ഒരു മത്സരം ഉണ്ടായിരുന്നു വിജയകാന്തും വിജയുമായിട്ട്. അന്ന് വിജയ് സാറിന്റെ ഹീറോയായിട്ട് വരുന്നത് ശങ്കവി എന്ന് പറഞ്ഞ പെണ്ണ്.
0: ഓക്കെ,
1: അതായിരുന്നു ആ അന്നത്തെ കാലത്ത് ആ പടത്തിലെ ഏത് പടം ഇറങ്ങിയാലും ശങ്കവി ആയിരുന്നു ഹീറോയായിട്ട് വരുന്നത്. അന്ന് തൊട്ടേ ഞാൻ കാണാൻ തുടങ്ങും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും വിജയ് സാറും വിജയകാന്ത് പിന്നെ ശരത്കുമാറ് ഇവരിത്രയും പേരാണ് എനിക്ക് തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഇഷ്ടം.

0: ഒന്നുകൂടെ കൂടുതൽ ഇഷ്ടം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിജയകാന്താണ്. അതൊരു പ്രത്യേക ഒരു ഇതാ, എനിക്ക് അതിന്റെ സ്റ്റണ്ട് ഇഷ്ടമായിട്ട്.
1: ഓക്കെ,
0: ആ വിജയ് സാറിന്റെയും അത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. നല്ലോണക്ക് കണ്ടോ, കാരണം വെച്ചാൽ ആ കാലത്ത് ഇറങ്ങിയ പടങ്ങൾ മൊത്തം വിടാതെ വന്ന് നമ്മുടെ കൊട്ടാരക്കര അന്ന് ശാന്തി തിയേറ്ററിലാണ് കൂടുതലും തമിഴ് പടം ഇറങ്ങുന്നത്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ വന്ന് കാണുന്നത്.
1: ഓക്കെ, അപ്പൊ വിടാതെ കാണുമായിരുന്നു എല്ലാ സിനിമകളും അല്ലേ?
0: എല്ലാ തമിഴ് പടങ്ങളൊന്നും സാധാ വിടാറില്ല.
1: ഓക്കെ,
0: അത് എവിടെ നാല് പേരുടെയാണെങ്കിൽ തീർത്തും വിടാറില്ല.
1: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട്?
0: ആദ്യമേ ഞാൻ എന്റെ അജയ്മണിയുടെ ഒരു ജന്മത്തിന് ആശംസകള് വിജയ് സാറിനും വിജയ് സാറിന്റെ കുടുംബത്തിനും. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് സാറിന്റെ ഫാനായിട്ടുള്ള എല്ലാവർക്കും,
1: എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിച്ചത് അജിമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ദളപതി വിജയ് സാറിന്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ മൂവിയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്, തുള്ളാത മനവും തുള്ളും എന്ന സിനിമയ്ക്ക് വേണ്ടി രാജേഷ് കൃഷ്ണൻ പാടിയിട്ടുള്ള മേഘമായി വന്നു പോകിരേൻ എന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത് ഈ ഒരു സിനിമയിലൂടെയാണ്. അപ്പൊ ഈ ഒരു പാട്ട്, ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് എല്ലാ ദളപതി ഫാൻസിന് വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ അജിമണി ചേട്ടന്റെ ഒരു സ്പെഷ്യൽ വിഷ് നമ്മുടെ വിജയ് സാറിന്റെ ഫാമിലിക്കും കൂടി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക ചേച്ചി, ചേച്ചിക്ക് സുഖമാണെന്ന് കരുതുന്നു, ഞാൻ ആതിര. എന്റെ അമ്മൂമ്മ ഓമൻ അമ്മൂമ്മയ്ക്ക് വേണ്ടി മറക്കുടയാൽ മുഖം മറയ്ക്കും എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ആതിരക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആതിരക്കുട്ടി സുഖമായിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുകയാണ്, അവിടെയും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ആതിര അമ്മൂമ്മയ്ക്ക് വേണ്ടി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ സത്യനന്ദക്കാട് സംവിധാനം ചെയ്തിട്ടുള്ള മനസ്സിനക്കരെ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ആതിരയുടെ അമ്മൂമ്മയായിട്ടുള്ള ഓമൻ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474-291-9090 0474-291-9090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 അപ്പൊ കേൾക്കാം മനസ്സിനക്കരെ എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Yasit Coffee. Ivide ishtam pole vaattu.

0: விருப்பம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
2: ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
5: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനോമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് കൃത്യം 34 ആയിരിക്കാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ,
6: നമസ്കാരം,
5: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയോ? ഉറങ്ങുള്ളൂ അല്ലേ. എല്ലാരും ഫുഡൊക്കെ കഴിച്ചു? ചേച്ചി കഴിച്ചോ? കുറച്ചുകൂടെ കഴിയോ അല്ലേ?
6: രണ്ടുമണിയാകും.
5: ഓക്കെ, അപ്പോ സുഖമായിട്ടിരിക്കാണ്? ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കാണ് കേട്ടോ. ശ്രീകുട്ടൻ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞേക്കാ കേട്ടോ. ഓക്കെ, നീ ഇത് പാട്ട കേൾക്കണ്ടേ? ഓക്കെ, നമ്മുടെ സുശീലാമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. ഇഷ്ടമുള്ള പാട്ടാണോ ഇത്? ഓക്കെ, അപ്പൊ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ? മോന്റെ പേരെന്താ? ഓക്കെ, മുൻകൂറായിട്ട് പറഞ്ഞതാണ്, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണല്ലേ. തീർച്ചയായിട്ടും വിളിച്ചു തരാം കേട്ടോ. മോന്റെ പേരെന്താ?
6: എന്റെ മോന്റെ പേര്
5: നിതിൻ. നിതിൻ എന്താ ചെയ്യുന്നേ? ഓക്കെ, പോലീസ് ഓഫീസർ ആണ്. അപ്പൊ കുറച്ച് ധൈര്യം കുറച്ച് കൂടുതലാണല്ലോ. ഓക്കെ, അപ്പൊ നിതിൻ ചേട്ടന് വേണ്ടിട്ട് ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ് കേട്ടോ. 1971 റിലീസ് ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പി സുശീലാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ശ്രാവണ ചന്ദ്രിക പൂ ചൂടിച്ചു എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശാന്ത ചേച്ചിയുടെ മകനായിട്ടുള്ള നിതിൻ ചേട്ടന് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കേൾപ്പിക്കുകയാണ്. നിതിൻ ചേട്ടന്റെ ബർത്ത്ഡേ ആണ് വരികയാണ്. അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസും കൂടി അറിയിക്കാനും കേട്ടോ. അപ്പൊ ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ ആശ്രയ എഫ് എം. കുറച്ചു ദിവസം സ്കൂൾ യൂണിഫോം തിരക്ക് കാരണം മോർണിംഗ് മെസ്സേജ് അയക്കാനോ ഇഷ്ടഗാനം ചോദിക്കാനോ സമയം കിട്ടിയില്ല. ഇന്നത്തെ കാസറ്റ് കഫേയിലൂടെ യുദ്ധം സിനിമയിൽ കരിമ്പോ കനിയോ നിൻ ദേഹം എന്ന ഗാനം റേഡിയോ ആശ്രയ എഫ് എമ്മിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദിക്കയാണ്, ഫ്രം വടക്കേ വാവന്നൂർ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മുഹമ്മദിക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഹമ്മദിക്ക സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ചോദിക്കാനോ കേട്ടോ പിക്ക. ചോദിച്ചിരിക്കുന്ന പാട്ട് 1983 റിലീസ് ആയിട്ടുള്ള യുദ്ധം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. ശങ്കർ ഗണേഷാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പൂവച്ചൽ ഖാദറാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ മുഹമ്മദ് കെയ്ക്ക് വേണ്ടിയിട്ടും മുഹമ്മദ് കെയുടെ റേഡിയോ ആശ്രയ എഫിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Ashraya FM 90,
7: Nadinappam, Nattarkoppam.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
1: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനു ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനമുദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനു ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140 സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് യുജി പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോഴുണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. യുജിസി നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർമൂല്യനിർണ്ണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164, നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിബ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, എങ്ങനെ കാസറ്റ് കഫി ആണ് ആസ്ട്രിയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ, മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പീലിയേഴും വീശിവാ സ്വരരാഗമാ മയൂഖമേ എന്ന ഗാനം വെച്ചു തരുമോ? ഞാൻ ഗ്രേസി നെടിയവളയിൽ നിന്നും അംഗനവാടി ടീച്ചറാണ്, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രേസി ടീച്ചർ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ടീച്ചർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ടീച്ചർ ചോദിച്ചിരിക്കുന്ന പാട്ട് 1986 റിലീസ് ആയിട്ടുള്ള പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ബിജു തിരുമലയുടെ വരികൾക്ക് കണ്ണൂർ രാജനാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ ഗ്രേസ് ടീച്ചറിന്റെ അംഗനവാടിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടുകളൊക്കെ കേട്ടിട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങും എന്ന് വിശ്വസിക്കാം. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക ചേച്ചി, ഞാൻ വൈഷ്ണയാണ്. എനിക്ക് ജില്ലാ മൂവിയിലെ ജിങ്കനമാണി സോങ് വെച്ചു തരുമോ? ഡെഡിക്കേറ്റഡ് ടു ഓൾ തളപതി ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈഷ്ണക്കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വൈഷ്ണ ചോദിച്ചിരിക്കുന്ന പാട്ട് ജില്ല എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ രഞ്ജിത്തും സുനിതി ചൗഹാനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. നമ്മുടെ ലാലേട്ടനും ദളപതിയും ആദ്യമായിട്ട് ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമയിലെ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് എല്ലാ ദളപതി ഫാൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വൈഷ്ണക്കുട്ടിക്ക് വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ഇങ്ങനെ ദളപതിയുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 13 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? ഷൈൻ. എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഇത് അമ്പലം കൊട്ടാരക്കര.
0: റേഡിയോ അടുത്തുന്ന് കുറച്ചൊന്ന് മാറി നിക്കാമോ? ഓക്കെ ഷൈൻ, എന്താ ചെയ്യുന്നേ?
1: ഞാൻ
0: വെൽഡിംഗ് ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ഇന്ന് പണിയില്ലായിരുന്നോ?
1: ഓ, മഴയൊക്കെ
0: മഴയൊക്കെ ആയതുകൊണ്ട് മടിയായിരുന്നോ?
1: മഴയുണ്ട്, പണിയൊന്നും ഇല്ല.
0: പണിയൊന്നും ഇല്ലായിരുന്നു.
1: ചായയൊക്കെ കുടിച്ച്
0: ഉച്ചക്കാണോ ചായ കുടിക്കുന്നേ?
1: ഏ, മഴയില്ലേ.
0: മഴ ആയതുകൊണ്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനുണ്ട്, ഭയങ്കര
0: ചിരിയാണല്ലോ.
1: ചേട്ടന്റെ ഭാര്യയുണ്ട്,
0: എന്തോ
1: അമ്മയുണ്ട്.
0: ഓക്കെ, എല്ലാരും സുഖായിട്ടിരിക്കാണ്.
1: ഓക്കെ,
0: ഭയങ്കര ചിരിയാണല്ലോ അവിടെ കിടന്ന്.
1: ആദ്യമായിട്ട്
0: വിളിക്കുന്നതിന് ഒരു എക്സൈറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അടുത്ത തവണ വിളിക്കുമ്പോ കുഴപ്പമില്ല. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: കൈക്കോട്ടും കണ്ടിട്ടില്ല.
0: ഓക്കെ, നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മാം പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?

ഗാനമാക്കിയിട്ടുള്ള കൈക്കോട്ടും കണ്ടിട്ടില്ല എന്നൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ ഷൈൻ്റെ ചേട്ടൻ പ്രശാന്ത് ചേട്ടന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഷൈൻ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് പ്രശാന്ത് ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസനാണ്, ഷാൻ റഹ്മാനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹലോ ഞാൻ സവാരിയ, നീ എൻ വെണ്ണില സോങ് വെച്ച് തരുമോ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് സവാരിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് വെച്ചു തരാം. കസിൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിചരണും ചിന്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. നമ്മുടെയൊക്കെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ ഒരുപാട് പാട്ടുകൾ വന്നു പോകുന്നുണ്ട്, പക്ഷേ അതിനകത്ത് എപ്പോഴും ഉൾപ്പെടുന്ന ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ് ഇത്. എം ജയചന്ദ്രനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. റഫീഖ് അഹമ്മദാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് സവാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചോളൂ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9004-0974-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0. അപ്പൊ കേൾക്കാം കസിൻസ് എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ്

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150 പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ടെസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Aarogyapoornamaya Jeevithathinu Ini Vishwasthamaya Maattam Kollam Edakkadulla Glory's Food Kudumbashree Unit Avadhirippikkunnu Glory's Multigrain Oats 22 il param dhanyangalude poshakangalumayi prameham niyandrikkan diabetic oatsum oppam kuttikalkku mudirnavarkkumayi Multigrain Sweet Oatsum
3: Glory's Foods Enjoy Glorious Experience Edakkad Kollam
4: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 29 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ്, ഞാൻ സുഭാഷ്, തൃശൂർ. എനിക്ക് അനാർക്കലിയിലെ പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സുഭാഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് അനാർക്കലി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനൂപ് ചേട്ടനാണ്. നെല്ലിക്കുന്നം കോഴിപ്പാലം ഷംസുദ്ദീൻ ഇക്കയ്ക്ക് വേണ്ടി ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ മൂവി ഫോർ ദി പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫോർ ദി പീപ്പിൾ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ് നമ്മുടെ അനൂപ് ചേട്ടൻ ഷംസുദ്ദീൻ ഇക്കയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്ന പാട്ട്. നമ്മുടെ ജാസി ഗിഫ്റ്റ് ആണ് ഈ ഒരു പാട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പാടിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. കൈതപ്പുറവും രാജു ജോർജും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. 90s കിഡ്സിന്റെ ഒക്കെ കുട്ടിക്കാലം മനോഹരമാക്കിയിട്ടുള്ള ഒരു അടിപൊളി തകർപ്പൻ പാട്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമുക്ക് ഷംസുദ്ദീൻ ഇക്കയ്ക്ക് വേണ്ടിയിട്ടും അനൂപ് ചേണിന് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

പീപ്പിൾ എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 41 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അനിൽകുമാർ പെരിങ്കുളത്ത് നിന്നും എനിക്ക് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന പാട്ട് വെച്ചു തരുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽകുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് സ്പിരിറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിജയ് യേശുദാസ് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഷഹബാസ് അമ്മനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. വരികളിൽ അല്പം കവിത്വം സൂക്ഷിക്കാനായിട്ട് റഫീഖ് അഹമ്മദ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ചില വാക്കുകൾക്ക് ഇത്തിരി ആഴം കൂടുതലാണ്. അത്തരത്തിൽ ആഴത്തിൽ എഴുതിയിട്ടുള്ള വരികളാണ് ഈ ഒരു പാട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്തായാലും ഈ ഒരു പാട്ട് അനിൽകുമാർ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ആസ്ട്രിയ, എന്റെ പേര് തൻസിയ. അംസമ അഴക ഒരു പൊണ്ണ് പാത്തേ സോങ് വെക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻസിയ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. തൻസിയ ചോദിച്ചിരിക്കുന്ന പാട്ട് കാതുവാക്കുള്ള 2 കാതൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ആന്റണി ദാസിനും അനിരുദ്ധും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. വിഘ്നേഷ് ശിവനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. അനിരുദ്ധാണ് ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് തൻസിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകമായിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദനാംപൾ 0474-291-9090-4-279-1-9-0-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. അപ്പൊ കേൾക്കാം സ്പിരിറ്റ് എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 കഴിഞ്ഞ് കൃത്യം 51 ആയിരിക്കാൻ കേട്ടോ. അപ്പോൾ 2 മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള ടൈമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ പേര് ധനേഷ്. എനിക്ക് ഏഴുമല പൂഞ്ചോല എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ധനേഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചേട്ടന് വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ലാലേട്ടന്റെ എക്കാലത്തെ മികച്ച സൂപ്പർഹിറ്റ് സിനിമയായിട്ടുള്ള സ്ഫടികം എന്ന സിനിമയിലെ ഒരു കലക്കൻ പാട്ടാണ്. നമ്മുടെ ലാലേട്ടനും ചിത്രാമയും ചേർന്ന് പാടിയ ഒരു പാട്ട് കൂടിയാണ്. എസ് പി വെങ്കടേഷാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പി ഭാസ്കരനാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് ധനേഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ആസ്ട്രിയ FM 90, can you please play തമ്മിൽ പിണങ്ങി പോവല്ലേ സോങ് എന്ന് പറഞ്ഞുകൊണ്ട് മറിയാമ ചേച്ചിയാണ് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാടാ 2 മൂവിയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്, ഒരുപാട് ആളുകൾക്ക് കണക്ട് ആവുന്ന ഒരു പാട്ടാണ്, പ്രത്യേകിച്ച് സിബ്ലിങ്സിന് ഒരുപാട് കണക്ട് ആവുന്ന ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് മറിയാമ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനിയും വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഇത്രയും പാട്ടുകൾ മാത്രമേ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തവണ പാട്ട് കിട്ടിയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. അടുത്ത ദിവസം കൃത്യം 12 നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാൻ വിളിക്കുകയും ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 കഴിഞ്ഞ് കൃത്യം 52 ആയിരിക്കാണ്. ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാണ്. അപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

ഞാറ്റുവേലയിലേക്ക് സ്വാഗതം. കൂടെ ജീവിയാണ് കേട്ടോ. ഇന്നത്തെ ലൗഡ് സ്പീക്കർ ആരംഭിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. നല്ല മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് ചില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലം തന്നെയാണ്. വെള്ളത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിരിക്കുന്നു. മലയാളികളുടെ തീൻമേശയിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയ ഇനം ചെമ്മീനെ പരിചയപ്പെടുത്തുകയാണ്. വനാമി എന്നാണ് ഇതിന്റെ പേര്. ശാന്തസമുദ്രത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വനാമി ചെമ്മീനുകളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ പാടങ്ങളിലും കുളങ്ങളിലും ഒക്കെ നന്നായിട്ട് നീന്തി തുടിക്കുന്നത് കേട്ടോ. ലിറ്റോപീനിയസ് വനാമി എന്ന ശാസ്ത്രനാമത്തിലുള്ള വനാമിക്ക് പസഫിക് വെള്ളക്കുഞ്ച് അഥവാ കടുവ വനാമിയും എന്നും പേരുണ്ട് കേട്ടോ. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ഒരു ഇനം തന്നെയാണിത്. ആഗോള വിപണിയിൽ വൻ സാധ്യതയുള്ള വനാമി കേരളത്തിൽ നന്നായി വളരുമെന്ന് ഇതിനോടകം തന്നെ പല കർഷകരും തെളിയിച്ചു കഴിഞ്ഞു. വളരെ ടേസ്റ്റ് ഉള്ള ഒരു മീനായതുകൊണ്ട് കേരളക്കാർക്ക് മലയാളികൾക്ക് ഇത് വളരെ പ്രിയപ്പെട്ടതുമാണ്. കേരളത്തിൽ വനാമി ചെമ്മീൻ കൃഷി തുടങ്ങുന്നതിന് കേരള ഫിഷറി സമുദ്ര പഠന സർവകലാശാലയ്ക്ക് ചെന്നൈയിലെ കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റിയുടെ ലൈസൻസ് ലഭിച്ചതോടെയാണ് കേരളത്തിലെ പല കർഷകരും ഈ ഒരു കൃഷിയിലേക്ക് വ്യാപകമായി ഇറങ്ങുന്നത്. ഓരോ 5 വർഷവും ഈ ലൈസൻസ് പുതുക്കുന്നുണ്ട്. വനാമി കേരളത്തിലെ ജലാശയങ്ങളിൽ കൃഷി ചെയ്യുന്നത് മത്സ്യകൃഷിയിൽ വലിയ സാധ്യത തുറന്നിരിക്കുകയാണ്. പോണ്ടിച്ചേരി ഹാച്ചറിയിൽ നിന്നുള്ള ചെമ്മീൻ കുഞ്ഞുങ്ങളെ പുതുവൈപ്പിനിലെ ഗവേഷണ കേന്ദ്രത്തിൽ 6 ചെമ്മീൻ പാടങ്ങളിൽ നിക്ഷേപിച്ച് ആദ്യ ബാച്ച് വിളവെടുത്തതോടെയാണ് വനാമിക്ക് കേരളത്തിൽ ഇത്രത്തോളം സാധ്യതയുണ്ടെന്ന് ഓരോ കർഷകരും മനസ്സിലാക്കിയത്. ഒരു സ്ക്വയർ മീറ്ററിൽ 40 കുഞ്ഞുങ്ങൾ എന്ന നിലയ്ക്കില് 1000 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു കുളത്തിൽ 40,000 കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരുന്നത്. 94 ദിവസങ്ങൾക്ക് ശേഷം വിളവെടുത്തപ്പോൾ ഒരു കുളത്തിൽ നിന്ന് 85% അതിജീവന നിരക്കോടെ 650 കിലോയോളം വനാമി ചെമ്മീൻ ലഭിച്ചു. വിവിധ ഗ്രേഡുകളിലായി കിലോയ്ക്ക് 300 മുതൽ 400 രൂപ വരെ ഇതിന് വിലയും ലഭിക്കും. അതായത് കൃഷിക്കാരനെ സംബന്ധിച്ച് നല്ല ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് തന്നെയാണ്. സംസ്ഥാനത്തെ ജലാശയങ്ങളിലും പൊക്കാളിപ്പാടങ്ങളിലും 1 ഹെക്ടറിൽ 5.5 മുതൽ 6 ടൺ വരെ വനാമി ഉൽപ്പാദിപ്പിക്കാമെന്നാണ് ഈ ഒരു പരീക്ഷണ കൃഷിയിലൂടെ കുഫോസ് തെളിയിച്ചു കഴിഞ്ഞത്. നിലവിൽ കൃഷി ചെയ്തിരുന്ന കാരച്ചെമ്മീൻ 1 ഹെക്ടറിൽ 1.5 ടണ്ണിൽ താഴെ മാത്രമാണ് ലഭിക്കുന്നത്. 1 ഹെക്ടറിൽ വനാമി ചെമ്മീൻ കൃഷി ചെയ്യുന്നവർക്ക് 14 ലക്ഷം വരെ ലാഭം ഉണ്ടാക്കാമെന്നാണ് പരീക്ഷണ കൃഷിയിലൂടെ വ്യക്തമായിരിക്കുന്നത് കേട്ടോ. രാജ്യത്ത് ആന്ധ്രാപ്രദേശാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വനാമി ചെമ്മീൻ കൃഷിയിൽ മുൻപന്തിയിലുള്ളത്. ആകെ വരുന്ന 3 ലക്ഷം ടൺ ഉൽപ്പാദനത്തിന്റെ ഏകദേശം 60% ആന്ധ്രയിൽ നിന്നാണ്. കേരളത്തിൽ അത് കഴിഞ്ഞിട്ടുള്ള 0% മാത്രമേ ഉള്ളൂ കേട്ടോ. വനാമി ചെമ്മീന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സ് വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

ഓരോ കർഷകനും അത് മത്സ്യകൃഷി ആയിക്കോട്ടെ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കാറുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഒരുപക്ഷെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൃഷിയിൽ കർഷകന് നഷ്ടം വരാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ വൈറസ് രോഗം ഈ പറഞ്ഞ ഓരോ മത്സ്യകൃഷിക്കും ബാധിക്കും. വൈറസ് രോഗം മൂലം കേരളത്തിലെ കാരച്ചെമ്മീൻ കൃഷി ഇപ്പൊ വളരെ നഷ്ടത്തിലാണ്. ഇതിന് പരിഹാരമായിട്ടാണ് വനാമിയെ പരീക്ഷിക്കുന്നത് കേട്ടോ. കേരളത്തിലുടനീളം വനാമി ചെമ്മീൻ കൃഷി വ്യാപിക്കാനുള്ള സഹായ പദ്ധതികളും കുഫോസ് നടപ്പാക്കി കഴിഞ്ഞു. ഇതിനോടകം തന്നെ പ്രാഥമിക ഘട്ടത്തിൽ വലിയ മുതൽമുടക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ കൃഷി ആരംഭിക്കാൻ കുഫോസ് കർഷകരെ സഹായിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇന്നീ കാണുന്ന വനാമി ചെമ്മീൻ കൃഷി ഗവൺമെന്റിന്റെ കൂടെ വലിയ സഹായത്തോടുകൂടി തന്നെയാണ്, അല്ലാതെയും കൃഷിക്കാർ ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ലാഭവും എടുക്കുന്നുണ്ട്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വനാമി വിത്ത് തീറ്റ എന്നിവ നൽകി ഉയർന്ന വിലയിൽ

അക്വാകൾച്ചർ സ്റ്റിവാർഡ്ഷിപ്പ് കൗൺസിലും ഇതിനോടൊപ്പം സഹകരിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയ ഒരു പദ്ധതി തന്നെയാണ്. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ചെമ്മീൻ കൃഷി വർഷങ്ങളായിട്ട് നമ്മൾ പലരും ചെയ്യുന്നുണ്ട്, പല കർഷകരും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾ കൂടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഏതിനമാണോ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ളത് അത് നമ്മൾ കൃഷി ചെയ്യുന്നതായിരിക്കും നമുക്ക് ലാഭം നേടിയെടുക്കുന്നതിന് ഏറ്റവും മികച്ചത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണോ വിത്ത് മീ ജി വി സ്റ്റേറ്റിയോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

സാധാരണ കൃഷിത്തോട്ടങ്ങളിലും വീട്ടുമുറ്റത്തെ മരത്തിലും മാത്രമാണ് നമ്മൾ കുരുമുളക് ചെടി വളരുന്നത് കണ്ടിട്ടുള്ളത് അല്ലേ. എന്നാൽ വയനാട് കൽപ്പറ്റ ഗാന്ധിനഗർ റോഡ് മാട്ടിൽ അലവിയുടെ വീട്ടിലെത്തിയാൽ കുരുമുളകിനെ കുറിച്ചുള്ള ധാരണകളെല്ലാം തന്നെ മാറും. ചെടിച്ചട്ടികൾ പൂക്കൾക്ക് പകരം കാഴ്ചി നിൽക്കുന്നത് നല്ല ഒന്നാം തരം പന്നിയൂറും കരിമുണ്ടയുമാണ്. പിന്നെ നാടൻ ഇനങ്ങളും ഇതിനോടൊപ്പം ഉണ്ട് കേട്ടോ. അലവിക്ക സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കുറ്റിക്കുരുമുളക് ഇന്ന് അദ്ദേഹത്തിന് പേരും പെരുമയും നേടിക്കൊടുത്തിരിക്കുകയാണ്. ഇന്ന് കുറ്റിക്കുരുമുളക് കൃഷി പലയിടത്തും സുലഭമാണെങ്കിലും അക്കാലത്ത് ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. തന്റെ പരീക്ഷണശാലയായ വീട്ടുമുറ്റത്ത് ഇപ്പോൾ കറുത്ത പൊന്നിന്റെ വിള നിലമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വൻമരങ്ങളിലേക്ക് പടർന്നു കയറാൻ വെമ്പി നിൽക്കുന്ന വള്ളിച്ചെടികളെ ചട്ടിയിലാക്കി മെരുക്കി നിർത്തിയിരിക്കുകയാണ് അലവിക്ക. കറുത്ത പൊന്നിന്റെ പെരുമയ്ക്ക് പേര് കേട്ട വയനാട്, വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷി ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള വയനാട്ടിൽ കാർഷിക പാരമ്പര്യത്തിന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന 1996 കാലഘട്ടത്തിലാണ് അലവിക്ക കുറ്റിക്കുരുമുളകിന്റെ പരീക്ഷണത്തിന് മുതിരുന്നത്. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ കാർഷിക ഗവേഷകൻ ഡോക്ടർ ബി ശശികുമാറിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരീക്ഷണത്തിന്റെ തുടക്കം. പിന്നീട് അലവിക്കയുടെ 40 സെന്റ് സ്ഥലം നിരവധി പരീക്ഷണങ്ങളുടെ ശാലയാവുകയായിരുന്നു. 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ച അലവിക്ക ഇന്ന് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വരെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. സ്വന്തം അനുഭവത്തിൽ നിന്ന്, സ്വന്തം പരീക്ഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിലേക്ക് ഉയർന്നത്. കാർഷിക രംഗത്തെ വിദഗ്ധരടക്കം നിരവധി ആളുകൾ ഇദ്ദേഹത്തിന്റെ ക്ലാസുകൾക്കായിട്ട് കാത്തു നിൽക്കുന്ന ഒരവസ്ഥ. UK, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് കുറ്റിക്കുരുമുളകിനെ കുറിച്ച് അറിയാൻ ആളുകളും ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ വയനാട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇദ്ദേഹത്തിന്റെ ക്ലാസിനായി കാതോർക്കുകയാണ്. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി, കുരുമുളക് സമിതി, കൃഷിഭവൻ തുടങ്ങിയ കേന്ദ്രങ്ങൾ ക്ലാസ് ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. 2013 IIHR ബാംഗ്ലൂർ ദേശീയ അവാർഡ്, 2008 സംസ്ഥാനത്തെ മികച്ച ബുഷ് പെപ്പർ ഫാർമർ, 2007 ജില്ലാ ഹോർട്ടികൾച്ചർ അവാർഡ് എന്നിങ്ങനെ നീളുകയാണ് ഓരോരോ പുരസ്കാരങ്ങൾ. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കുറ്റിക്കുരുമുളകിന്റെ രഹസ്യം ഇദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും മനസ്സ് കാണിക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ നഴ്സറികളിൽ നിന്ന് വന്ന് കാര്യങ്ങൾ പഠിച്ചു പോകുന്നവർ വൻവിലയ്ക്ക് കുറ്റിക്കുരുമുളക് ഉൽപ്പാദിച്ച് വിൽക്കുന്നത് ഇദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട്. സ്വകാര്യ നഴ്സറികൾ 300 മുതൽ 400 രൂപ വരെയാണ് കുരുമുളക് ചെടിക്കായി വാങ്ങുന്നതെങ്കിലും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചാൽ വെറും 5 രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം കേട്ടോ. ഈ കുറ്റിക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കാൻ അറിയില്ലാത്ത കർഷകർക്ക് വേണ്ടിയിട്ട് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിധം കൂടി പറയാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ഭൂമിയുടെ ശ്വാസകോശമായ മഴക്കാടുകളെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കാം. ഇന്ന് ജൂൺ 22 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ.

കുറ്റിക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന വിധത്തെ പറ്റിയാണ് ഇനി ഞാറ്റുവേലയിലൂടെ കേൾക്കുന്നത്. ഗ്രാഫ്റ്റിംഗിലൂടെയാണ് പ്രധാനമായിട്ടും അത്യുൽപാദന ശേഷിയുള്ള കുറ്റിക്കുരുമുളക് ചെടികൾ തയ്യാറാക്കുന്നത്. ഇതിന്റെ ചുവടിനായി ചതുപ്പിൽ വളരുന്ന ബ്രസീലിയൻ തിപ്പലിയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കൂടാതെ ഹാമിൽട്ടണി, കോട്ടക്കൽ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുരുമുളക് ചെടികളും ഉപയോഗിക്കുന്നുണ്ട്. പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന കൊളബ്രീനം ചതുപ്പിൽ വളരുന്നതിനാൽ ചീയൽ രോഗത്തെ നന്നായിട്ട് പ്രതിരോധിക്കും. ദ്രുതവാട്ടം ഇതിന് ബാധിക്കുകയുമില്ല. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ള ചെടിയായതിനാൽ ചുവട്ടിൽ നിന്നുള്ള കീടങ്ങളുടെ ആക്രമണം പൂർണ്ണമായും തടയാനും കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത നിരവധി ഇനങ്ങളാണ് കേട്ടോ ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ കാച്ചു നിൽക്കുന്നത്. അഗളി, പെപ്പർ, തെക്കൻ, വയനാടൻ കുരുമുളക്, മലബാർ എക്സൽ, ശക്തി, തേവം, കാട്ടുകുരുമുളക്, കല്ലുവള്ളി തുടങ്ങിയ നിരവധി ഇനങ്ങൾക്കാണ് ഗ്രാഫ്റ്റിംഗിലൂടെ പുതുജീവൻ നൽകിയിരിക്കുന്നത്. വർഷം മുഴുവൻ മുളക് പറിക്കാം എന്നുള്ളതിനാൽ സ്ഥിര വരുമാനം എന്ന നിലയിലുള്ള പ്രോത്സാഹനമാണ് ഈ കുറ്റിക്കുരുമുളകിന് വേണ്ടതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. വർഷത്തിൽ 1 കിലോയിലധികം ഉണക്ക കുരുമുളക് ഒരു ചെടിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും അത് ലാഭം തന്നെയാണ്. ഒട്ടിക്കലിനായി കുരുമുളക് വർഗ്ഗത്തിൽപ്പെട്ട കൊളിബ്രീനം ചെടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് പോളിത്തീൻ കൂടുകളിൽ പാകി വേര് പിടിപ്പിച്ച ചെടിയിലേക്ക് കുരുമുളക് കണ്ണികൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കുകയാണ്. മാതൃസസ്യത്തിൽ നിന്ന് 1 വർഷം പ്രായമായ തത്തമ്മ പച്ച നിറമുള്ള കണ്ണികൾ 6 മാസം പ്രായമായ തായ്തണ്ടിനോട് വേണം ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കാനായി. കൂടുതൽ പ്രായമായ തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കുമ്പോൾ അടർന്നു പോകാനും കായ്ഫലം കുറയാനും സാധ്യത കൂടുതലാണ്. ഗ്രാഫ്റ്റിംഗ് വഴിയല്ലാതെ കുറ്റിക്കുരുമുളക് തയ്യാറാക്കാൻ കണ്ണികൾ മുറിച്ചെടുത്ത ശേഷം 1/2 മണിക്കൂർ കുമിൾനാശിനിയിൽ മുക്കി വെക്കണം. പിന്നീട് 3 മുതൽ 4 മുട്ടുകളുള്ള തണ്ടുകളാക്കി മുറിച്ചെടുത്ത് കെരാഡിക്സ് എന്ന വേര് പിടിപ്പിക്കാനുള്ള പൊടിയിൽ മുക്കി കൂടുകളിലും ചെടികളിലും നടുകയാണ് ചെയ്യേണ്ടത്. കുരുമുളക് മുകളിലേക്ക് പടർന്നു കയറുകയാണെങ്കിൽ കേരതല അല്ലെങ്കിൽ ചെന്തലയാണ് ഉപയോഗിക്കേണ്ടത്. ചെടിച്ചട്ടികളിലേക്ക് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 10 കിലോഗ്രാം മണ്ണ് കൊള്ളുന്ന ചട്ടി വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ഇതിൽ മണ്ണ്, മണൽ, ചാണകം എന്നിവ 2:1:1 എന്ന അനുപാതത്തിൽ വേണം ചേർക്കാൻ. നട്ടുകഴിഞ്ഞാൽ തണലുള്ള പ്രദേശങ്ങളിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഗ്രാഫ്റ്റിംഗ് ചെയ്താൽ ചെടികൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. 4 മുതൽ 6 മാസം കൊണ്ട് ചെടികൾ നന്നായിട്ട് കായ്ച്ചു തുടങ്ങും. പൂർണ്ണമായും ജൈവ വളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാർക്കറ്റ് 50 രൂപയോളം മുളകിന് കൂടുതൽ വില ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോ ഏത് രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും മാർക്കറ്റിലെ ഒരു വിലയും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുന്ന രീതിയെ പറ്റിയാണ് ഞാറ്റുവേലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷി ആരംഭിച്ച് കായ്ച്ചു തുടങ്ങിയാൽ പിന്നെ വലിയ പണിയൊന്നും എടുക്കാതെ ആ ചെടിയിൽ നിന്ന് ലാഭമെടുക്കാമെന്ന് ചിന്തിക്കേണ്ട. പരിചരണം ഒരു വലിയ ഘടകം തന്നെയാണ്. പരിചരണം കൂടുന്തോറും കുറ്റിക്കുരുമുളകിന്റെ ഫലവും കൂടുമെന്നാണ് പറയുന്നത്. കൃത്യമായ വളപ്രയോഗം ചെയ്താൽ ഇത്തിരി കുഞ്ഞൻ നല്ല വിളവ് നൽകും. ജൈവ വളമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിലയും കൂടുതലുണ്ട്. അതുപോലെ തന്നെ 2 മാസത്തിലൊരിക്കൽ ഒരു 200 ഗ്രാം ചാണകപ്പൊടി, 15 ഗ്രാം കടല പിണ്ണാക്കോ, 30 ഗ്രാം വേപ്പിൻ പിണ്ണാക്കോ ആണ് ഇതിന് നൽകേണ്ടത്. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത ഇടങ്ങളിൽ നമുക്ക് ഈ ചെടികൾ സൂക്ഷിക്കാം. വീടിന്റെ സിറ്റൌട്ടിലെ അലങ്കാരത്തിനൊപ്പം വീട്ടിലെ ആവശ്യങ്ങൾക്കും വരുമാനവും കൂടി നേടിത്തരുന്നതാണ് കുറ്റിക്കുരുമുളക്. സാധാരണ മരത്തിൽ പടർന്നു കയറുന്ന കുരുമുളകാണെങ്കിൽ ഇതൊരു അലങ്കാര ചെടി പോലെ നല്ല ഭംഗിയായിട്ടായിരിക്കും കേട്ടോ ചെടിച്ചട്ടിയിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്. ഫ്ളാറ്റുകളിലും അടുക്കള തോട്ടത്തിന് ഇടമില്ലാത്ത സ്ഥലങ്ങളിലും ഇവ നമുക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാം. കാരണം ഒരു ചെടിച്ചട്ടി വെക്കാനുള്ള സ്പേസ് മാത്രം കണ്ടെത്തിയാൽ മതി. പ്രധാനമായും വീട്ടമ്മമാരെയാണ് കൃഷി ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കൃഷിയുടെ പ്രാരംഭഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന അലവിക്ക എന്ന വ്യക്തി ക്ലാസ് എടുക്കുന്ന മിക്ക ഇടങ്ങളിലും റെസിഡന്റ് അസോസിയേഷനുകളും ക്ലബുകളും വീട്ടമ്മമാരെയാണ് ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് എത്തിക്കുന്നത്. കുറ്റിക്കുരുമുളക് കൂടാതെ വേറെയും കാർഷിക പരീക്ഷണങ്ങൾ ഈ വ്യക്തി നടത്തിയിട്ടുണ്ട് കേട്ടോ. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങി എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ചുണ്ടച്ചെടിയുടെ തണ്ടിൽ വിവിധ ഇനം വഴുതനങ്ങ ചെടികളും വളരുന്നുണ്ട്. കുറ്റിക്കുരുമുളകിന്റെ കൃഷിക്കായിട്ട് ഏത് നിർദ്ദേശങ്ങളും ഇദ്ദേഹം നൽകാൻ തയ്യാറുമാണ്. തീർച്ചയായും നമുക്കൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് കുറ്റിക്കുരുമുളക് കൃഷി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ പ്രശ്നമില്ല. ഈ ഒരു കുരുമുളകിന്റെ പ്രത്യേകത സീസണിൽ മാത്രമല്ല, ഈ ചെടിയിൽ നിന്ന് നമുക്ക് എക്കാലവും കായ്ഫലം ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ബ്യൂട്ടിഫുൾ ട്രാക്സ് വരുന്നു. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

നമ്മുടെയൊക്കെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നടാൻ സാധിക്കുന്നതും ഒരുപാട് ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരു ഇനമുണ്ട്, ചേനയാണ്. ചേനയും ചേമ്പും ഒക്കെ ഏതൊരു വീട്ടിലും ഒന്നോ രണ്ടോ ഒക്കെ മൂട് കാണും കേട്ടോ. ഇന്നിപ്പോ മാർക്കറ്റിൽ നല്ല വിപണി മൂല്യമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഇതുമൂലം ലഭിക്കുന്നുണ്ട്. പലപ്പോഴും ഒരുപാട് ഇനം ചേനയുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നാട്ടിലെ ചെറിയൻ ചേനയെ പറ്റിയാണല്ലോ. പലപ്പോഴും ചെറിയൻ ചേന നമ്മുടെ കായ്കറി പച്ചക്കറികളിൽ നിന്ന് നാം ഒന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അറിയാത്തൊരു കാര്യം, അന്നജത്തിന്റെ ഏറ്റവും വലിയ ഒരു കലവറയാണ് ഈ ചേന എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉരുളൻ കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ ധാന്യകവും വിറ്റാമിൻ എയും അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ചേന. ചേനയിലെ സുവിശേഷ മാംസ്യം ദഹന പ്രക്രിയയെ നന്നായിട്ട് ഉത്തേജിപ്പിച്ച് രുചിയില്ലായ്മയെ നന്നായി അകറ്റും. ഇനി ചേന എന്തുകൊണ്ടാണ് ഇങ്ങനെ ചൊറിയുന്നത്? ചേനയിലെ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ഓക്സലേറ്റ് പരലുകളാണ് ചൊറിച്ചിലുണ്ടാക്കുന്നത്. വെള്ളത്തിലിട്ട് തിളപ്പിച്ചൂറ്റുകയാണ് ഈ ചൊറിച്ചിൽ മാറ്റാനുള്ള ഏക പോംവഴി. കാട്ടുചേന പുളിയിലെ നീരിൽ പുഴുങ്ങിയാൽ വളരെ നന്നായിട്ട് ശുദ്ധമാക്കും. കാട്ടുചേന തിന്നുള്ള ചൊറിച്ചിലിനും പുളിയിലെ നീർ സേവിച്ചാൽ മതിയാകും. ചേന അധികം ഭക്ഷിച്ചുണ്ടാകുന്ന ജീർണത്തിന് ശർക്കരയും നല്ലൊരു ഔഷധമാണ് കേട്ടോ. ചേന ഒരുപാട് ഔഷധ ഗുണമുണ്ട്. അർശസ് രോഗികൾക്ക് ഉത്തമ ഒരു ഔഷധമാണ്. ചേനയുടെ ജന്മദേശം ഇന്ത്യയോ ആഫ്രിക്കയോ ആണെന്നാണ് കരുതപ്പെടുന്നത്. ചേനയുടെ സസ്യകുടുംബം അരേസി എന്നാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമമാവട്ടെ അമോർഫോഫുല സ്പെയിനിഫോട്ടിയോസ് എന്നാണ്. ചേനയുടെ നടിയിൽ ഏത് മാസത്തിലാണ്? കുംഭത്തിൽ നട്ടാൽ ചേന കുടത്തോളം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതുകൊണ്ട് കുംഭമാസമാണ് ഏറ്റവും നല്ലത്. കുഴിയുടെ വലിപ്പം എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ നീളം, 60 സെന്റിമീറ്റർ വീതി, 60 സെന്റിമീറ്റർ ആഴം എന്നിങ്ങനെയാണ്. ഒരു 90 സെന്റിമീറ്റർ അകലത്തിൽ നമുക്ക് ഓരോ ചേനയും നടാൻ സാധിക്കും. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി മാർച്ച് കാലഘട്ടം തന്നെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം. ഫെബ്രുവരി മാർച്ചിൽ നടന്ന ചേന നമുക്ക് ഏകദേശം നവംബർ ഡിസംബർ സമയമാകുമ്പോൾ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇടവിളയായിട്ടും തനിവിളയായിട്ടും കൃഷി ചെയ്യാമെന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ചേനയ്ക്കുണ്ട്. അതായത് വിളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെക്ടറിൽ നിന്ന് ശരാശരി 40 ടൺ ചേന നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. 1998 ശ്രീകാര്യം കിഴങ്ങ് വിളവ് ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ സ്ത്രീ പത്മ എന്ന ഒരു സങ്കര ഇനം ചേനയുണ്ട്. ഈ ചേനയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഹെക്ടറിൽ ഒന്നിന് 42 ടൺ വരെ വിളവ് ലഭിക്കും. അതായത് വിളവ് കൂടുതലുള്ള വലിപ്പമുള്ള ചേനയാണ് ഈ ഒരു സങ്കര ഇനം. ശ്രീ പത്മ എന്നാണ് അതിന്റെ പേര്. നീർവാർച്ചയുള്ള ഇടത്തരം മണ്ണാണ് ചേന കൃഷിക്ക് ഏറ്റവും നല്ല മണ്ണെന്ന് പറയുന്നത്. വളരെ കാലത്തെ വളർച്ചാ ദൈർഘ്യമുള്ള ഒന്നായതിനാൽ ഏകദേശം 150 സെന്റിമീറ്റർ തോതിലുള്ള വർഷപാദം നമ്മുടെ ഈ ചേനയ്ക്ക് ആവശ്യമാണ്. തെങ്ങിനും വാഴയ്ക്കും കമുങ്ങിനും റബ്ബറിനും ഇടവിളയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ചേന കൃഷി ചെയ്യാം. ഇടവിള, തനിവിള, ബഹുവിള, മിശ്രവിളയ്ക്കും ചേന ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളതാണ് മറ്റിനങ്ങളിൽ നിന്ന് ഇതിന്റെ ഏറ്റവും വലിയ വ്യത്യസ്തത. ചേന മരുന്ന്, ചേന ബിരിയാണി ഒക്കെ ഉണ്ട്, ചേന ഇറച്ചി വരെ ഉണ്ട്. ഇതൊന്നും നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചേനയും ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മൂടൊക്കെ കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുറത്തുനിന്ന് വാങ്ങാതെ പൂർണ്ണമായിട്ടും ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൃഷി ചെയ്യുന്ന അതിന്റെ ഒരു ഫലം നമുക്ക് തന്നെ ലഭിക്കും. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

അപ്പൊ ജൈവ കൃഷി എങ്ങനെ ചെലവ് കുറച്ച് ശാസ്ത്രീയമായിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കർഷകർ വളരെ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ജൈവ കൃഷി ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷെ എങ്ങനെ ചെലവ് കുറച്ച് നല്ല രീതിയിൽ അത് ചെയ്യാം? ഇതിന് ശാസ്ത്രീയമായി തന്നെ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഈ രംഗത്തെ അധികാരനായ കോട്ടയം പൂവന്തൂരിൽ പ്രവർത്തിക്കുന്ന അഗ്രോ ബയോടെക് റിസർച്ച് അഥവാ അപ്ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം. വിഷമില്ലാത്ത പച്ചക്കറിത്തോട്ടം എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. കർഷക കൂട്ടായ്മകൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, കുടുംബശ്രീ, സ്വയം സഹായ സംഘങ്ങൾ, മറ്റ് സാമൂഹിക കൂട്ടായ്മകൾ, സ്കൂൾ PTA എന്നിവർക്കെല്ലാം ഈ പദ്ധതിയിൽ അംഗങ്ങളാകാനും സാധിക്കും. ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെയുള്ള അപ്ടെക്കിന്റെ ടെക്നിക്കൽ ടീം സ്ഥലത്തെത്തി സൗജന്യ പരിശീലനവും നൽകും. ജൈവ നിയന്ത്രണം എങ്ങനെ സാധ്യമാക്കാം, ജൈവ കൃഷി എങ്ങനെ ലാഭകരമാക്കാം തുടങ്ങിയ വിവരങ്ങളാകും ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് നൽകുക. ഒപ്പം ജൈവ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോ ബാഗുകൾ, പോട്ടിംഗ് മിശ്രിതം, ഹൈബ്രിഡ് വിത്തുകൾ, ജൈവ ജീവാണു വളങ്ങൾ, കീടനാശിനികൾ എന്നിവയും മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. മാലിന്യ നിർമാർജനം എങ്ങനെ സാധ്യമാക്കാം എന്നതിൽ പരിശീലനവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും കേട്ടോ. അപ്പോ ജൈവ കൃഷി ചിലവ് കുറച്ച് ശാസ്ത്രീയമായി ചെയ്യുന്നതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ ആ ഒരു സംവിധാനത്തിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീമാണ് അപ്ടെക് എന്ന് പറയുന്നത്. 1993 കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് ജീവാണുവള നിർമ്മാണ സ്ഥാപനമായിട്ടുള്ള അഗ്രോ ബയോടെക് റിസർച്ച് സെന്റർ, അതായത് ഞാൻ ഈ പറഞ്ഞ അപ്ടെക് സ്ഥാപിക്കുന്നത്. ജീവാണുവളങ്ങളെയും ജീവ കുമിൾനാശിനികളുടെയും ഉത്പാദനത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രാപ്തിയുള്ള സ്ഥാപനമാണ് ഇന്ന് അപ്ടെക്. ജീവാണുവളങ്ങളായിട്ടുള്ള അസോസ്പൈറിലം, അസെക്ടോബാക്ടർ, റൈസോബിയം, ഫോസ്ഫോബാക്ടീരിയ, വാം ബയോ പൊട്ടാഷ്യം

അഥവാ അപ്തെക്ക് വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഇതില് അസക്ടോബാക്ടറും റൈസോബിയോ ഒക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ജീവാണുവളങ്ങളാണ്. ട്രൈക്കോഡെർമ, സ്യൂഡോമോണസ്, ബുവേറിയ, വെറ്റിസീലിയം, പീസിലോമൈസിസ്, മൈറ്റോറൈസിയം എന്നിവയാണ് അപ്തെക്കിന്റെ ജീവാണുക്കീട കുമിൾ നാശിനികൾ. സൂപ്പർ മിൽ ബയോ ഓർഗാനിക്സ്, ഓർഗാനിക് മാനുവൽ, സൂപ്പർ ഓർഗാനിക്, സൂപ്പർ ഓർഗാനിക് പ്ലസ്, വെർമി കമ്പോസ്റ്റ്, നീം കേക്ക് എന്നിവ അപ്തെക്കിന്റെ ജൈവ വളങ്ങളായിട്ടും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

സൂക്ഷ്മജീവികളെ കൈകാര്യം ചെയ്യുമ്പോൾ അത്ര തന്നെ സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ ഫലം കുറയുമെന്നാണ് അപ്റ്റെക്കിലെ ലാബിന്റെ ചുമതലയുള്ളവർ പറയുന്നത്. സാധാരണ പൗഡർ ബേസിലാണ് ജീവാണുവളങ്ങളും കീടക്കുമിൾ നാശിനികളും വിൽപ്പനയ്ക്കെത്തുന്നത്. എന്നാൽ എക്സോഫോലിയേറ്റഡ് വെർമിക്കുലേറ്റഡ് ആണ് അപ്റ്റെക്ക് ബേസായിട്ട് ഉപയോഗിക്കുന്നത്. പൗഡറുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് വില കൂടുതലാണെന്നുണ്ടെങ്കിലും അഞ്ചിരട്ടി ജീവാണുക്കളെ കൂടുതൽ ഇതിൽ വളർത്താനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഫലം അഞ്ചിരട്ടി വർദ്ധിക്കുമെന്ന് ചുരുക്കം. മൈക്രോബയോളജി ലാബ് പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുള്ളതാണ്. ഓരോ ജീവാണുക്കളെയും പ്രത്യേകം ക്യാബിനുകളിലാണ് വളർത്തുന്നത്. മാധ്യമത്തിലേക്ക് മാറ്റുന്നതും അതേപോലെ പ്രത്യേക ക്യാബിനുകൾ വഴിയാണ്. ഒന്നിച്ചായാൽ ജീവാണുക്കൾ വായുവിലൂടെ മറ്റൊന്നിലേക്ക് വളരാൻ കാരണമാകും. ഇതുമൂലം നൽകുന്ന ജീവാണുക്കളുടെ ഫലം കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ജീവാണു കീടനാശിനികളായിട്ടുള്ള BTK, ബ്യൂവേറിയ, ബെത്തിസീലിയം എന്നിവയുടെ കേരളത്തിലെ ഏക ലൈസൻസ് കൂടിയാണ് കേട്ടോ അപ്റ്റെക്. കീടങ്ങളെ ലാബിൽ വളർത്തിയ ശേഷം ജൈവ കീട കുമിൾ നാശിനികൾ അവയിൽ പ്രയോഗിച്ചാണ് ഇവ ഫലപ്രദമാണോ എന്ന് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ജൈവ കൂട്ടുകൾക്കൊപ്പം ജീവാണുക്കളും പ്രധാനപ്പെട്ടവയാണ്. ഫിഷ് അമിനോ, എഗ് അമിനോ എന്നിവയോടൊപ്പം ബ്യൂവേറിയ, സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ എന്നിവ ചേർത്ത് ഏലത്തിൽ വരെ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിശയിപ്പിക്കുന്ന ഫലമാണ് കേട്ടോ ഏലത്തിൽ ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കർഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇതുമൂലം വിഷമടിക്കുന്നത് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നു. ട്രൈക്കോഡർമ ചുവട്ടിലും സ്യൂഡോമോണസ് സ്പ്രേയിലൂടെയുമാണ് ഏലത്തിന് നൽകുന്നത്. ജൈവ വളങ്ങളോടും കീടനാശിനികളോടും കർഷകർക്ക് താല്പര്യം വർദ്ധിക്കുക തന്നെയാണ്. അത് ഓരോ കർഷകരും അവരുടെ അഭിപ്രായത്തിൽ നിന്ന് പറയുന്നുണ്ട്. രാസവളങ്ങളും കീടനാശിനികളും മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മിത്ര ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും അടങ്ങുന്ന ഈ ഒരു ജൈവ കീടനാശിനികളും ജീവാണുക്കളും ഉപയോഗിച്ചുള്ള കൃഷി എന്ന് ഓരോ കർഷകനും അഭിപ്രായപ്പെടുന്നുണ്ട്. 100-ലധികം ജീവനക്കാരും 850 ഡീലേഴ്സും 10,000-ലധികം സ്ഥിരം ഉപഭോക്താക്കളുമുള്ള അപ്റ്റെക്കിന്റെ വളർച്ച സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഓരോ കൃഷിക്കാരനും ജൈവ വളത്തിലേക്കും ജൈവ കൃഷി രീതിയിലേക്കുമൊക്കെ മാറിയിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Super games,
1: super fun,
0: and exciting prizes.
1: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
0: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90. Super fun hub for your super cool evening.
2: ആശ്രയ പ്രീമിയർ ലീഗ്.
1: Stay tuned.

കൃഷി എന്നത് ഒരിക്കലും ഒരു തൊഴിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിത്തറ തന്നെയാണ്. മാറുന്ന കാലാവസ്ഥയും നമ്മുടെ മാറുന്ന വിപണിയിലും വിജയകരമായിട്ട് മുന്നേറാൻ ആവശ്യമായ അറിവുകളും നിർദ്ദേശങ്ങളുമാണ് തീർച്ചയായും ഞാറ്റുവേലയിലൂടെ നമ്മൾ നൽകുന്നത്. കർഷകൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും അതിലേറെയാണ്. ഒരുപക്ഷെ നമ്മുടെ നാടിന്റെയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലും ഭക്ഷ്യസുരക്ഷയുടെ അടിത്തറയുമാണ് കൃഷി. ഓരോ കർഷകനും പാടത്തും പറമ്പിലും വിയർപ്പൊഴുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും നല്ല ആഹാരം ഭക്ഷിക്കുന്നത്. പക്ഷേ മാറുന്ന കാലാവസ്ഥ കർഷകനെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം തന്നെയാണ്. പണ്ടൊക്കെ കൃത്യമായ ഒരു സീസണിൽ കൃഷി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ എപ്പോഴാണ് മഴ വരിക, വെള്ളപ്പൊക്കം ഉണ്ടാവുക, എപ്പോഴാണ് കൊടും വേനൽ വരിക, ഈ വേനൽ എത്രത്തോളമാണ് എന്നൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. വിളകളുടെ മികച്ച പരിപാലന മാർഗങ്ങൾ നമ്മൾ പലപ്പോഴും ഞാറ്റുവേലയിലൂടെ ചർച്ച ചെയ്യാറുണ്ട്. വിജയകരമായിട്ടുള്ള കർഷകരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് നമുക്കൊരു വലിയ മോട്ടിവേഷൻ നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് തീർച്ചയായും കൃഷിരീതികളും മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാറുന്ന കാലത്തിനൊപ്പം മാറുന്ന കൃഷിരീതി അവലംബിക്കുമ്പോൾ മാത്രമാണ് കർഷകന് വിജയം നേടാനായിട്ട് സാധിക്കുന്നത്. കൃഷി അറിവുകളും പുതിയ സാങ്കേതിക വിദ്യകളും കാർഷിക വർത്തമാനങ്ങളും ചില അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള നമ്മുടെ ഞാറ്റുവേല ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: குட் ஈவினிங், நமஸ்காரம், வெல்கம் டு ஆஸ்திரேலியா பிரீமியர் லீக். ஒரு மனோகரமாயிட்டுள்ள திங்களாഴ്ച ദിവസം ஆஸ்திரேலியா பிரீமியர் லீகுமாயிட்ட கூடையுள்ளது ஆர்ஜே அனாமிகையான. ഒരു നായകനാകാനായിട്ടുള്ള ബ്യൂട്ടിയോ വോയിസോ ഒന്നുമില്ല. അച്ഛൻ സംവിധായകനായതുകൊണ്ട് മാത്രം സിനിമയിൽ എത്തപ്പെട്ടവൻ. തമിഴ് സിനിമാ ലോകം ആ പുതുമുഖ നായകനെ വരവേറ്റത് ഇത്തരത്തിലുള്ള പരിഹാസങ്ങളാലാണ്. അത് ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനെ വല്ലാതെ തളർത്തി. എന്നാൽ അതിലൊന്നും തളരാനായിട്ട് തയ്യാറായിരുന്നില്ല അയാൾ. പിന്നീട് അങ്ങോട്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ബോക്സ് ഓഫീസ് ഹിറ്റുകളെല്ലാം അയാൾക്ക് സ്വന്തം. വീഴ്ചകളിൽ കല്ലെറിഞ്ഞ ആളുകൾക്ക് ഹിറ്റ് സിനിമകളിലൂടെ മറുപടി നൽകി. പരിഹസിച്ചവരെല്ലാം പ്രശംസിക്കാനായിട്ട് തുടങ്ങി. തമിഴ് സിനിമാ ലോകം അയാളെ ഇളയ തളപതി എന്ന് വിളിച്ചു. യെസ്, ഇന്ന് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സാറിന്റെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരു സൂപ്പർ താരത്തിനപ്പുറം മനുഷ്യത്വമുള്ള ആളിലേക്ക് അയാൾ നടന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ നെഞ്ചിൽ കുടിയിറക്കും എന്ന വാക്കിന് പിറകിലെ ജനകീയ വികാരം തന്നെയാണ് ഇളയ തളപതി എന്ന പേരിന് പിറകിലെ ചരിത്രവും അടയാളപ്പെടുത്തുന്നത്. വിജയ് അടയാളപ്പെടുത്താനായിട്ട് സിനിമയെക്കാളും അഭിനയത്തെക്കാളും മികച്ച മാർഗം ആരാധകരുടെ നെഞ്ചിൽ നിന്ന് ഉയർക്കുന്ന വോയിസുകൾ തന്നെയാണ്. സിനിമാ ലോകത്ത് നിന്ന് ജനനായകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണല്ലേ. ഇന്ന് സിനിമാ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് രാഷ്ട്രീയം എന്ന വലിയ സാമ്രാജ്യത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ആസ്ട്രിയാ പ്രീമിയർ ലീഗിൽ നമ്മുടെ ദളപതി വിജയുടെ മൂവീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ എത്രത്തോളം ഒരു വിജയ് ഫാൻ ാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കുക. ആൻഡ് യുവർ ഗെയിമിൽ മൺഡേ ടു ഫ്രൈഡേ വരെ ശരിയായിട്ട് ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ വെള്ളിയാഴ്ച നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. അന്ന് സെലക്ട് ആകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാകാം. സോ ഗിഫ്റ്റുകളൊക്കെ സ്വന്തമാക്കാനായിട്ട് എല്ലാവരും റെഡിയായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ദളപതി വിജയുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ APL ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ ആർ ജെ അനോമിക.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Once again, welcome back to APL with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. ഇന്ന് നമ്മുടെ ഇളയ തളപ്പത്തി വിജയ് സാറിന്റെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹം അഭിനയിച്ച സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ആദ്യത്തെ ഓഡിയോ കേൾപ്പിക്കും, അത് ഏത് ഫിലിമിലേതാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കേ, ആദ്യത്തെ ഓഡിയോ ഇതാണ്.
3: രുക്കു കൊഞ്ച എന്ത്രിയ
4: ഏ
3: എന്ത്രിയ சொல்ற ആണ്ടപ്പുക തിരുമ്പ
4: എന്നെ പണ പോര
3: തലയില പൂ വെക്ക പോര
4: കുട്ടി പോലമാ
3: പോണം പാട്ടി
5: ആ
3: சீக்கிரம் வாங்க பாட்டி
5: என்ன குட்டி
3: பாட்டி ருக்கு எல்லாம் கரெக்ட்டா இருக்கானு பாருங்க
5: மகாலட்சுமி மாதிரி இருக்கப்பா.
2: எஸ், இதാണ് ஆடியோ. இது ஏது சினிமையில

നമ്പർ 9562649090. നമ്മുടെ ദളപതി വിജയ് സാറിന്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Asriya, Inneri!
4: Rukku konja, Endriya.
5: Yeh?
4: Endriya, solra. Andapukan thirumbu.
5: Enna pannu pore?
4: Thalilu poo veka pore.
5: Kutti, pola ma?
4: Pola. Patti? Seekra, vanga, patti.
6: Enna, kutti?
4: Patti. ருக்குகெல்லாம் கரெக்டா இருக்கானு பாருங்க.
6: மகாலட்சுமி மாதிரி இருக்காப்பா.
7: യെസ് നമ്മുടെ ദളപതി അഭിനയിച്ച ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എല്ലാവരും കേട്ടത്. എന്റെ ചോദ്യം ഇതായിരുന്നു, ഇത് ഏത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്? ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ആതിര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഫ്രണ്ട്സ്. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തുള്ളാതെ മനവും തുള്ളും. വിഷ്ണു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തുള്ളാതെ മനവും തുള്ളും. ദക്ഷ, അർച്ചന ചേച്ചി, ഷമി ചേച്ചി, ദീപു ചേട്ടൻ, അനുപമ, മെൽവിൻ, കാർത്തിക, പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തുള്ളാതെ മനവും തുള്ളും. അപ്പോൾ ആതിരയുടെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോരിക്കുകയാണ്. ഫ്രണ്ട്സ് എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് അല്ല, തുള്ളാതെ മനവും തുള്ളും എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് കേട്ടോ. 1999 റിലീസ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. നമ്മുടെ വിജയും സിമ്രാനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും വിജയുടെ ഫാൻ ആയത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമായിരിക്കും. ഞാനും പ്രത്യേകിച്ച് ഫാൻ ആയത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമാണ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 3 സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിമ്രാന് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരുപാട് ലാംഗ്വേജസിലേക്ക് ഈ ഒരു സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയാണ് തുള്ളാതെ മനവും തുള്ളും. എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയ ആതിര വിഷമിക്കേണ്ട, അടുത്ത ചോദ്യത്തിൽ നമുക്ക് കറക്റ്റുള്ള ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമാണ്. അടുത്തതൊരു പാട്ടിൻ്റെ കരോക്കെ ആണ് കേൾപ്പിക്കാൻ പോകുന്നത്. അത് ഏത് പാട്ടാണ് എന്നുള്ളത് ഗസ്സിയ. കരോക്കെ ഇതാണ്.

യെസ്, ഇതാണ് പാട്ടിന്റെ കരോക്കെ. ഇത് ഏത് പാട്ടാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ലാലേട്ടനും ദളപതിയും ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. കാജൽ അഗർവാൾ ആണ് ഈ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട നായികയായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമ്മുടെ ദളപതിയുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പാട്ട് ഇനി ഓൺ ദ വേ ആണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Odanavattam Pulse Speciality Clinicil, inimudal ella velliyazhchayum vaikitta 6 mani mudal prashastha physicianum diabetologistumaya Dr. Ranjith Nadinte sevanam labhyamanu. Koodathe ella yaraazhchakalilum ravile 10 mani mudal dermatology OP-il Dr. Navadeep Ravikumarinte sevanam labhyamanu. Bookingayi vilikku 0474-296-2152. Pulse Speciality Clinic, Odanavattam.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡിസ്

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കാണ്. ബ്രേക്കിന് മുന്നേ നമ്മുടെ ദളപതിയുടെ ഒരു പാട്ടിന്റെ കരോക്കെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. കരോക്കെ ഇതായിരുന്നു.

യെസ്, ഇതേത് പാട്ടിന്റെ കരോക്കെ ആണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കണ്ടാലേ കണ്ടാലേ കത്തി. രതീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശിവനും സത്യവും ചേർന്നാൽ മാസിട. തങ്കമുരി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കണ്ടാങ്കി കണ്ടാങ്കി. ദക്ഷ, വിഷ്ണു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കണ്ടാങ്കി. ദീപുശേട്ടൻ അസലായിട്ട് പാട്ട് പാടി പറഞ്ഞിട്ടുണ്ട്, കണ്ടാങ്കി കണ്ടാങ്കി. ആതിര, ഷമി ചേച്ചി, സുശീല ചേച്ചി, മനു, അനുപമ, ശ്രീപ്രിയ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കണ്ടാങ്കി. അപ്പൊ നമുക്ക് നോക്കാം, കണ്ടാങ്കി എന്ന പാട്ടാണോ എന്ന്. പാട്ട് ഇതാണ്.

0: യെസ് ജില്ല എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദളപതിയും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണത്. മാത്രമല്ല നമ്മുടെ ദളപതിയും ലാലേട്ടനും ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമ ജില്ല എന്ന സിനിമയിലെ ഒരു പാട്ട് കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ഓഡിയോ കേൾപ്പിക്കും, അത് ഏത് ഫിലിമിലേതാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, അടുത്ത ഓഡിയോ ഇതാണ്.
1: വന്നിരിക്കുന്ന ഇടം സൂപ്പർ, പട്ടയ കളപ്പണം. നമ്മ റേഞ്ചിക്ക് ഒരുത്തനെ അടിക്കണമെന്ന് യോജിച്ച പരവാല, പത്ത് നിക്കുതുങ്ക. ഓക്കെ, മൊത്തമാ വസൂൽ പണിക്കിറേ. ദ പൊങ്കൽ നമുക്ക് സൂപ്പർ കളക്ഷൻ മാ.
2: യാരാ നീ?
1: എന്നെ പാത്ത് തമിഴ്നാട്ടിൽ എന്ന കേൾവിയെ കേക്കറ മൊത്ത ആൾ നീ താണ്ട.
0: യെസ്, പഞ്ച് ഡയലോഗുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. 2007 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ പ്രഭുദേവയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ദളപതിയുടെ ഏത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ലിയോ എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: യെസ് അങ്ങനെ എ പി എൽ ആണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഇളയ തളപതി വിജയ് സാറിന്റെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹം അഭിനയിച്ച സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിമിൽ. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: സൂപ്പർ പട്ടയ കളപ്പളം. நம்ம ரேஞ்சுக்கு ஒருத்தனை அடிக்கணுமான்னு யோசிச்சேன். பரவாயில்ல, 10 நிக்குதுங்க. ஓகே, மொத்தமா வசூல் பண்ணிக்கிறேன். இந்த பொங்கல் நமக்கு சூப்பர் கலெக்ஷன்மா.
2: யாரா நீ?
1: என்ன பார்த்து தமிழ்நாட்டுல இந்த கேள்வியை கேக்குற மொத ஆள் நீ தாண்டா.
0: യെസ്, ഇതേത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
3: ഗുഡ് ഈവനിങ്, ഞാൻ സച്ചിൻ ആണ് സംസാരിക്കുന്നേ.
0: സച്ചിൻ, എവിടെ നിന്നാ വിളിക്കുന്നേ? ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: അച്ഛന്, അമ്മ, ഞാൻ.
0: എല്ലാരും സുഖമായിട്ടിരിക്കാണ്? ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ?
3: ഇന്ന് ക്ലാസ്സിൽ പോയി.
0: പോയിട്ട് വന്നതാണോ? ചായയൊക്കെ കുടിച്ചോ?
3: ഇല്ല.
0: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: 7.
0: 7-ാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു?
3: നല്ല
0: രീതിയിൽ പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? സിനിമ ഏതാണെന്ന് മനസ്സിലായോ?
3: മനസ്സിലായി.
0: ഓക്കെ, അപ്പൊ ആൻസർ പോന്നോട്ടെ.
3: പോക്കിരി.
0: പോക്കിരി ആണോ? ഉറപ്പാണോ?
3: ഉറപ്പാണ്.
0: ഒരു മാറ്റവും ഇല്ല.
3: എത്ര
0: തവണ ഈ സിനിമ കണ്ടിട്ടുണ്ട്? കൊറേ തവണ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ സിനിമയിൽ നമ്മുടെ വിജയുടെ പേരെന്താ? കിട്ടുന്നുണ്ടോ?
3: തമിഴ്.
0: തമിഴ്. ഓക്കെ, ശരിക്കും വിജയ് ആരായിട്ടായിരുന്നു ഇതിനകത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ? കിട്ടുന്നുണ്ടോ?
3: ആരായിട്ടാ?
0: പോലീസ് ആയിട്ടാണ്. പക്ഷെ തുടക്കത്തില് പോലീസ് ആയിരുന്നോ?
3: അല്ല,
0: ലാസ്റ്റ് അല്ലേ പോലീസ് ആണെന്ന് മനസ്സിലായ. ക്ലൈമാക്സ് അടുക്കുന്ന സമയമായിരുന്നപ്പോഴാണെന്നല്ലോ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നേ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയ ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ് സച്ചിൻ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് സച്ചിൻ ആണ്. സച്ചിൻ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. പോക്കിരി എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ഗോപാൽ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പോക്കിരി. അംബരീഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പോക്കിരി. സുശീല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പോക്കിരി. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പോക്കിരി. അതുപോലെ തന്നെ സൂസമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പോക്കിരി. മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പോക്കിരി. തങ്കമ്മ ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പോക്കിരി. അർച്ചന ചേച്ചി, ദീപു ചേട്ടൻ, ദക്ഷ, വിഷ്ണു, അനുപമ, വിനോദ് ചേട്ടൻ, മാളവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പോക്കിരി എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നമ്മുടെ പ്രഭുദേവ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ പോക്കിരി എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു. ഈ ഒരു സിനിമയിലെ സത്യമൂർത്തി എന്നൊരു ക്യാരക്ടറായിരുന്നു നമ്മുടെ വിജയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനീതിക്കെതിരെ പോരാടുന്ന ഒരു ആളായിട്ടായിരുന്നു നമ്മുടെ വിജയ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തതൊരു ബീജിയമാണ് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ദളപതിയുടെ ഏത് സിനിമയിലെ ബീജിയമാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, ബീജിയം ഇതാണ്.

യെസ്, ഇതാണ് ബി ജി എം 2016 റിലീസായിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിമിലെ ബി ജി എം ആണ്. നമ്മുടെ സമന്തയൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ബി ജി എം കൂടിയാണ്. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ആസ്ട്രിയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150 പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, നമ്മുടെ ദളപതിയുടെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയിലെ സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു ബീജിയം ആണിത്. ഇത് ഫിലിമിലെ ബീജിയം ആണ് എന്നുള്ളതായിരുന്നു ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. പ്രസാദ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തെരി. സുശീല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തെരി. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തെരി. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തെരി. ഷമി ചേച്ചി, ഗോപാൽ, അർച്ചന ചേച്ചി, ദക്ഷ, ആതിര, വൈഷ്ണ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തെരി. തങ്കമ്മിന് ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തെരി എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. തെരി മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ബീജമാണ് കേട്ടോ നമ്മൾ കേട്ടത്. 2016 റിലീസ് ആയിട്ടുള്ള, ആറ്റ്ലി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ബീജിയം ആയിരുന്നു. നമ്മുടെ വിജയ് ഒരു പോലീസ് ഓഫീസറായിട്ട് എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഒരു സ്റ്റൈലിഷ് ആൻഡ് എലഗൻറ്റ് ലുക്കിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തതൊരു ഓഡിയോ കേൾപ്പിക്കും. അത് ഏത് ഫിലിമിലേതാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, അടുത്ത ഓഡിയോ ഇതാണ്. യെസ്, നമ്മുടെ ദളപതിയും ജ്യോതികയും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. 2003 റിലീസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആക്ഷൻ ഫിലിമാണ്. ഈ ഒരു സിനിമയെ പറ്റി പറയാനായിട്ടാണെങ്കിലും പഞ്ച് ഡയലോഗുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമ്മുടെ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ദളപതിയുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റ് ആയിരിക്കുകയാണ്. ബ്രേക്കിന് മുന്നേ നമ്മുടെ തളപ്പതിയുടെ മൂവിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിയോ
3: ഇതായിരുന്നു. വ്യത്യാസം പണത്തിലില്ല, മനസ്സില്. പൊണ്ണ് വരുമ്പോ വാഴക്കയെ കൂടെ കൊടുക്ക മുടിയാതെ നീ നഞ്ചുപർ നീ എവ്ലോ പേരെയാ വാഴക്ക ഒരു വട്ടണ്ടാ. ഇങ്ങ ജയിക്കിറവൻ തോപ്പാൻ തോക്കിറവൻ ജയിപ്പാ.
2: യെസ്, ഇതേത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. വിഷ്ണു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. ആതിര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. അഞ്ജു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. പ്രസാദ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. മെൽവിൻ, അദ്വൈത്, ശ്രീപ്രിയ, അതുപോലെ തന്നെ തങ്കമ്മന്റെ ടീച്ചർ മനോജ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുമല. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഭഗവതി ആൻ തളപതി. ഇതിൽ ഒന്നാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഷാരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് തിരുമലയാണ് കേട്ടോ. ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത്. 2003 റിലീസ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആക്ഷൻ ഫിലിമാണ്. 100 ദിവസം തിയേറ്ററിൽ ഓടിയ ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. വിജയുടെ കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുള്ളൊരു സിനിമ കൂടിയായിരുന്നു. ആക്ഷൻ ഹീറോയിൽ നിന്നൊരു റൊമാൻറ്റിക് ഹീറോയിലേക്ക് മാറിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് തിരുമല. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
4: நான் சொன்ன உங்க ஏரியாவா இந்த ஏரியா அந்த ஏரியா அந்த இடம் இந்த இடம் எங்கயுமே எனக்கு பயம் கிடையாதுடா.
2: യെസ്, ഇതാണ് ഓഡിയോ ക്ലിപ്പ്. ഈ ഒരു ഓഡിയോയ്ക്ക് ക്ലൂ തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും കണ്ടിട്ടുള്ള, ആസ്വദിച്ചിട്ടുള്ള നമ്മുടെ വിജയുടെ ഒരു തകർപ്പൻ സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഒരു പഞ്ച് ഡയലോഗുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. തൃഷയാണ് ഈ ഒരു സിനിമയിലെ നായികയായിട്ട് എത്തിയിട്ടുള്ളത്. അവരുടെ ആ ഒരു കെമിസ്ട്രി നമ്മളെല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഒരു സ്പോർട്സ് ആക്ഷൻ ഫിലിമാണ് എന്ന് തന്നെ പറയാം. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0974-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമ്മുടെ ദളപതിയുടെ ലാസ്റ്റ് മൂവി ആയിട്ടുള്ള ജനനായകൻ എന്ന സിനിമയിലൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

യെസ് അങ്ങനെ തുപ്പാക്കി എന്ന മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു. യെസ്, നമ്മുടെ ദളപതിയുടെ ഏത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് ഇത് എന്നതായിരുന്നു ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അഞ്ജന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗില്ലി. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗില്ലി. അഞ്ജു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗില്ലി. ആതിര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗില്ലി. അസിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗില്ലി. ദീപുശേട്ടൻ, അലൻ, വിഷ്ണു, ഷമിചേച്ചി, ഷാരിക, വൈഷ്ണ, അതുപോലെ തന്നെ പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗില്ലി. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗില്ലി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റാണ്. ഗില്ലി എന്ന മൂവിയിലെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഡയലോഗാണ് നമ്മൾ കേട്ടത് കേട്ടോ. 2004 റിലീസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആക്ഷൻ മൂവിയാണ്. ഏകദേശം 200 ദിവസത്തോളം തിയേറ്ററിൽ റൺ ചെയ്തിട്ടുള്ള നമ്മുടെ വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഗില്ലി. ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ വിജയുടെയും തൃശയുടെയും ആ ഒരു കെമിസ്ട്രി നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആൻഡ് സിനിമയിലെ പാട്ടുകളും അതിമനോഹരമായിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗരാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും ഫ്രൈഡേ ആയിരിക്കും ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അട്ടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാകാം. സോ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ APL ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. ഒരു പഴയ എവർഗ്രീൻ ഹൊറർ മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ ക്ലാബ് ബോർഡിലൂടെ കേൾക്കാൻ പോകുന്നത്. പഴയൊരു വിജനമായ വീട്, അവിടെ പാതിരാത്രിയിൽ കേൾക്കുന്ന കാൽത്തളകളുടെ ശബ്ദം. മലയാള സിനിമയിലെ തന്നെ ആദ്യത്തെ ഹൊറർ റൊമാൻറ്റിക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഭാർഗവി നിലയം.

വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചമെന്ന പ്രശസ്തമായ കഥയെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും മലയാളികൾ ഉപേക്ഷിക്കപ്പെട്ട വീടുകളെ ഭാർഗവി നിലയമെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ സ്വാധീനം എത്രത്തോളമാണ് എന്ന് ആലോചിച്ചു നോക്കണം. ബഷീറിന്റെ തന്നെ ഭാവനയിലുള്ള ആ എഴുത്തുകാരനായി ചിത്രത്തിൽ വരുന്നത് നടൻ മധുവാണ്. ഭാർഗവിയുടെ ആത്മാവ് വസിക്കുന്ന ആ വീട്ടിലേക്ക് ഭയമില്ലാതെ തികച്ചും സരസനായി അദ്ദേഹം കടന്നു ചെല്ലുന്നു. അവിടെ കസേരയിട്ട് ഗ്രാമഫോണിൽ പാട്ട് കേട്ട് ആ പ്രീതവുമായി അദ്ദേഹം സൗഹൃദത്തിലാവുകയാണ്. സാധാരണ ഹൊറർ സിനിമകളിൽ കാണുന്നത് പോലെ കേവലം പ്രതികാരദാഹിയായ ഒരു യക്ഷിയല്ല ഭാർഗവി. അവൾക്ക് പറയാൻ ഒരു പ്രണയകഥയുണ്ട്.

0: കവി കൂടിയായ ശശികുമാറുമായിട്ടുള്ള അവളുടെ തീവ്രമായ പ്രണയം. ശശികുമാറായിട്ട് വേഷമിട്ടിരിക്കുന്നത് പ്രേം നസീറാണ്. ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയമാണ് ഹൈലൈറ്റ്. കോളേജ് വിദ്യാർത്ഥിനിയായ ഭാർഗവിയായി വിജയ നിർമ്മല തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. തന്റെ കാമുകന് വെള്ള വസ്ത്രങ്ങളോടുള്ള ഇഷ്ടം കാരണമാണ് ഭാർഗവി വെള്ള സാരി ധരിക്കുന്നതും. ആ വേഷം പിന്നീട് മലയാള സിനിമയിലെ പ്രേതങ്ങളുടെ സ്ഥിരം അടയാളമായി മാറിയതും. ഈ ചിത്രത്തിന് ശേഷം വന്ന ലിസ പോലുള്ള സിനിമകളിൽ സ്ത്രീകളുടെ ആത്മാക്കളെ വെറും ക്രൂര രൂപങ്ങളായി കാണിച്ചപ്പോൾ ഭാർഗവി നിലയത്തിലെ ഭാർഗവിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അവൾ നീതിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു.
1: ജനലുകളെല്ലാം പൈപ്പുകൾ തുറന്നു വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കും. ഓണിപ്പടിയിൽ ആരോ ടപ് ടപ് കയറുന്നതോ ഇറങ്ങുന്നതോ പോലെ ചിലങ്കകളുടെ ശബ്ദം. ചെളിം കിളിം ചെളിം. പിന്നെ നെഞ്ചത്തിരുന്ന് കഴുത്തിനിഞ്ഞക്കും.
2: എന്റെ ഹൃദയം പരിശുദ്ധമാണ്, എന്നെ ഉപദ്രവിക്കില്ല. ആ വേണമെങ്കിൽ
0: പി ഭാസ്കരൻ എഴുതി ബാബുരാജ് ഈണമിട്ട ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങളാണ് ഈ സിനിമയുടെ മറ്റൊരു ജീവൻ. അവ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ ആഷിഖ് അബു നീലവെളിച്ചം എന്ന പേരിൽ ക്ലാസിക് മൂവി എടുത്ത് അത് വീണ്ടും തിയേറ്ററിലെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പഴയ ഭാർഗവി നിലയത്തിന്റെ തനിമ ചോരാതെ സൂക്ഷിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. എങ്കിലും കാലത്തെ അതിജീവിച്ച ബഷീറിയൻ മാജിക് എന്ന് പ്രേക്ഷകർ ഈ സിനിമയെ നിസ്സംശയം പറയുന്നു.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

1964 റിലീസായ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ മൂവിയായ ഭാർഗവി നിലയം പ്രേക്ഷകർക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു ചലച്ചിത്ര അനുഭവം തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ ആഷിഖ് അബു, അതായത് 2023 നീലവെളിച്ചം എന്ന പേരിൽ ഒരുക്കിയ പുനരാവിഷ്കാരം ഈ മാസ്മരിക ഓർമ്മകളെ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് പറയാം. സിനിമയിൽ ബഷീർ തന്നെയാണോ കഥാകാരനായി വരുന്നത്, അതോ ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും എഴുതാൻ അനുയോജ്യമായ വീട് അന്വേഷിച്ച് നടക്കുന്ന ഒരു എഴുത്തുകാരനിലാണ് കഥ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഭാർഗവി നിലയം എന്ന വിജനമായ വീട്ടിൽ എത്തിപ്പെടുന്നത്. എന്നാൽ അവിടെ നിന്നാണ് യഥാർത്ഥ കഥയുടെ തുടക്കം. 2 മാസത്തെ വാടക മുൻകൂറായി നൽകി താമസം തുടങ്ങിയപ്പോഴാണ് ആ വീടിനെ കുറിച്ച് നാട്ടുകാർക്കുള്ള ഭയം എഴുത്തുകാരൻ അറിയുന്നത്. പ്രണയ നൈരാശ്യം മൂലം പറമ്പിലെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ഭാർഗവി എന്ന പെൺകുട്ടിയുടേതാണ് ആ വീട് എന്ന്, പുരുഷന്മാരെ വെറുക്കുന്ന അവളുടെ പ്രേതം അവിടെ അലഞ്ഞു തിരിയുന്നുണ്ട് എന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ജനലുകളും വാതിലുകളും തനിയെ അടയുക, പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുക, ശിലങ്കകളുടെ ശബ്ദം കേൾക്കുക, അങ്ങനെ തുടങ്ങി ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അവിടെ നടക്കാറുണ്ട് എന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇതൊന്നും കേട്ട് ഭയപ്പെടാതെ ആ പ്രേതത്തെ കുറിച്ച് എഴുതാമെന്ന ധൈര്യത്തോടെ എഴുത്തുകാരൻ അവിടെ താമസം തുടരുകയാണ്.

0: തനിക്ക് പോകാൻ മറ്റൊരിടവുമില്ലാത്ത പാവപ്പെട്ടൊരു എഴുത്തുകാരനാണ് എന്നും അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ഭാർഗവിയോട് സരസമായി അഭ്യർത്ഥിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ജീവനോട് ഉണരാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഭാർഗവിക്ക് വേണമെങ്കിൽ തന്റെ പുസ്തകങ്ങളും ഗ്രാമഫോൺ റെക്കോർഡുകളും ഉപയോഗിക്കാമെന്നും തന്റെ സൈക്കിളിൽ യാത്ര ചെയ്യാമെന്നും അദ്ദേഹം പറയുന്നു. അവിടെ നിന്നാണ് സിനിമ യഥാർത്ഥത്തിൽ ചെറുകഥയിൽ നിന്നും കൂടുതൽ വികസിക്കുന്നത്. തന്റെ ജീവിതകാലത്ത് ബഷീർ തിരക്കഥ എഴുതിയത് രണ്ട് ചിത്രങ്ങൾക്ക് മാത്രമാണ്, ഒന്ന് ഭാർഗവി നിലയം, മറ്റൊന്ന് ബാല്യകാല സഖി. ഭാർഗവി നിലയത്തിനായിട്ട് തന്റെ ചെറുകഥയെ വിപുലീകരിച്ച ബഷീർ തന്റെ മറ്റ് കൃതികളിലെ ചില ഭാഗങ്ങളും ഇതിലേക്ക് ചേർത്ത് വെച്ചു. മധു അവതരിപ്പിച്ച എഴുത്തുകാരൻ വിജയ നിർമ്മലയുടെ ഭാർഗവി, പ്രേം നസീറിന്റെ ശശികുമാർ, ഇവരിലൂടെ ഇതൊരു ഹൊറർ ചിത്രം എന്നതിലുപരി മനോഹരമായ ഒരു പ്രണയകഥ കൂടിയായി മാറി.
1: ശീതളമായ നിന്റെ ഭൂമേനിയുടെ സുഗന്ധ സ്മരണയോട് നിശാഭവനെ നിന്നെ തഴുകുമ്പോൾ കന്യകേ വെമ്പലാർന്ന നിന്റെ കാലടി വയ്പ്പാണ് ഞാൻ കേൾക്കുന്നത്. അവൾ വരുന്നു, അവൾ വരുന്നു. പ്രേമസാഗരമായ എന്റെ രാജകുമാരി വരുന്നു. വിശ്രാന്തിയില്ലാതെ എന്റെ ഹൃദയത്തെ കൊണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ഇടിപ്പിക്കുന്നത്?
0: ഭാർഗവിയുടെ കത്തുകളടങ്ങിയ പെട്ടി മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന നിഗൂഢനായ ഒരു വ്യക്തിയെ എഴുത്തുകാരൻ ഇതിനിടയിൽ കാണുന്നുണ്ട്. തുടർന്ന് ഭാർഗവി ആത്മഹത്യ ചെയ്തതല്ല എന്ന സത്യം പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഇതിനിടയിൽ തനിക്കൊപ്പം ജോലി ചെയ്യാൻ ചെറിയ പരീക്കണ്ണിയായി അടൂർ ബാസിയും വളരെ ഗംഭീരമായ പ്രകടനമാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ചെറിയ പരീക്കണ്ണിയും ഭാർഗവിയെ കൊച്ചമ്മേ എന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് ഒരുപക്ഷെ എഴുത്തുകാരൻ തന്റെ ഏകാന്തത മാറ്റാൻ തുടങ്ങിയ സംഭാഷണങ്ങളാകാം ഇതെന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നത്. ഒടുവിൽ എഴുത്തുകാരൻ ഭാർഗവിയുടെ ആത്മാവിനെ നേരിൽ കാണുകയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്കുകൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രേലിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആന്റ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി കെ എം ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് IIT മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSME കൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അങ്കണവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 6 ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും മിടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094-ലും നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർ മൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KCB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard. ഭാർഗവി നിലയം എന്ന പഴയ സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. അങ്ങനെ സിനിമയിലെ മെയിൻ കഥാപാത്രമായ എഴുത്തുകാരൻ ഭാർഗവിയുടെ കഥ എഴുതുകയാണ്. ഒരു ദിവസം രാത്രിയിൽ മണ്ണെണ്ണ തീർന്നു പോയ വിളക്കുമായി സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങി വരുന്ന എഴുത്തുകാരൻ കാണുന്നത് പൂട്ടിയിട്ട മുറിക്കുള്ളിൽ വിളക്ക് തനിയെ കത്തുന്നതാണ്. ഭാർഗവിയുടെ കഥ ശരിയായി മനസ്സിലാക്കിയ എഴുത്തുകാരന് അവൾ നൽകിയ പ്രോത്സാഹനമായി ഇതിനെ വ്യാഖ്യാനിക്കാം. സിനിമയുടെ രണ്ടാം പകുതിയിൽ ശശികുമാറും ഭാർഗവിയും തമ്മിലുള്ള പ്രണയമാണ് കാണിക്കുന്നത്. മതിലുകൾക്കപ്പുറമുള്ള ഇരുവരുടെയും പ്രണയം ബഷീറിന്റെ മതിലുകൾ എന്ന കഥയെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
1: വേണ്ട, നീ അത് വാങ്ങി തിന്നുമോളെ. വേണ്ട അമ്മേ.
2: എന്താ ഇതിൽ വല്ല വിഷമമുണ്ടോ?
1: ഉണ്ടായിരിക്കും, ആർക്കറിയാം.

0: വരെ നാം ആലയമായി കാത്തു നിൽക്കുന്നു.
1: കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രവും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഭാർഗവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച അവളുടെ കസിൻ നാടുകുട്ടൻ അവരെ അകറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. സിനിമയുടെ ഒടുവിൽ എഴുത്തുകാരനെ ആക്രമിക്കുന്ന നിഗൂഢ മനുഷ്യൻ നാണുവാണ് എന്ന് വ്യക്തമാകുമ്പോൾ ഭാർഗവിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം അങ്ങനെ വെളിപ്പെടുകയാണ്. പ്രശസ്ത ഛായാഗ്രഹൻ എ വിൻസെന്റിന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ഭാർഗവി നിലയം. വെളിച്ചവും നിഴലും ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന്റെ ദൃശ്യാവിഷ്കാരം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് മികച്ചൊരു ഹൊറർ അന്തരീക്ഷം തന്നെയാണ് നൽകിയത്. എം എസ് ബാബുരാജ് ഒരുക്കിയ താമസം എന്തേ വരുവാൻ, അനുരാഗം മതിശശകം, അറബിക്കടലൊരു മണവാളൻ, പൊട്ടാത്ത പൊന്നിൻ, ഏകാന്തതയുടെ അപാര തീരം എന്നിങ്ങനെ തുടങ്ങിയ മലയാളികൾ ഇന്നും നെഞ്ചിലേറ്റുന്ന മനോഹരമായ ഗാനങ്ങളുണ്ട്.
2: എന്റെ ഒരു സ്നേഹിതന്റെ ഭ്രാന്തനമ്മാവനെയാണ് ഞാൻ ആദ്യം സംശയിച്ചത്. പിന്നെ രണ്ട് പൂച്ചക്കണ്ണുകൾ ഞാൻ ഓർമ്മിച്ചു, കത്തിയെറിഞ്ഞ രാത്രിയിൽ കണ്ടത്. എം നാരായണൻ പൂച്ചക്കണ്ണനാണെന്ന് ഞാൻ പിന്നീടറിഞ്ഞു. ശശികുമാറിന്റെ എന്ന മറ്റുള്ളൊരു കള്ളക്കത്തിലെ നിങ്ങൾ കിണറ്റുകര വെച്ചു, എന്നിട്ട് ഭാർഗവിയുടെ അമ്മയുടെ പക്കൽ നിന്ന് നിങ്ങളത് വാങ്ങിക്കൊണ്ടുപോയി. എന്തിന്?
3: അത് ശരി, വെളുപ്പിന് ഒരു 10-20 വണ്ടി മണലിവിടെ വരും, ഈ കിണർ നികത്താനാ. അതിനു മുൻപ് നിങ്ങളെ കൊന്ന് ഒരു 3 കഷണമാക്കി ഈ കിണറ്റിലിടും.
1: 2023 റിലീസായ നീലവെളിച്ചം എന്ന ചിത്രത്തിലൂടെ ആഷിഖ് അബു ഈ കാലഘട്ടത്തെ അതേപടി പുനഃസൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ബിജുബാലും റെക്സ് വിജയനും ചേർന്ന് ബാബുരാജിന്റെ പഴയ ഗാനങ്ങൾക്ക് പുതിയ ഭാവം നൽകിയപ്പോൾ അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഋഷികേഷ് ഭാസ്കരന്റെ സംഭാവനകൾ കൂടിയായപ്പോൾ ബഷീറിന്റെ യഥാർത്ഥ തിരക്കഥയ്ക്ക് പുത്തൻ കാഴ്ചപ്പാട് നൽകാൻ സിനിമയ്ക്ക് സാധിച്ചു. 1964 ക്ലാസിക് ഹൊറർ റൊമാൻറ്റിക് മൂവിയായ ഭാർഗവി നിലയത്തിന്റെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടത്. ക്ലബ് ബോർഡ് വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

ടേക്ക് എ ബ്രേക്ക്. ഗുഡ് ഈവനിംഗ് ടേക്ക് എ ബ്രേക്ക് ആണ് കേൾക്കാൻ പോകുന്നത് വിത്ത് മീ ജിവി. എല്ലാവരും ലോകകപ്പിന്റെ ആവേശത്തിലാണ്. ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ ഒരു ഫുട്ബോൾ മാമാങ്കം. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞതെന്നല്ലേ. 4 വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ വടക്കേ അമേരിക്കയിൽ കായിക ആവേശത്തിന്റെ കാൽപ്പം ദുരുളുകയാണ്. ഫുട്ബോൾ പ്രേമികളുടെ ഒത്തുകൂടൽ എന്നതിലുപരിയായിട്ട് വലിയൊരു ബിസിനസ് മാതൃകയായിട്ടും വളർന്നു കഴിഞ്ഞു നമ്മുടെ ഈ ഫിഫ ലോകകപ്പ് 2026. കേട്ടോ, ലോകകപ്പിലെ ആഗോള മീഡിയ അവകാശങ്ങൾ, സ്പോൺസർഷിപ്പുകൾ, ടിക്കറ്റ് വിൽപ്പന എന്നിവയിൽ നിന്നുള്ള യുടെ ആകെ വരുമാനമാണ് ഞാൻ ആദ്യം പറഞ്ഞ $1,300 കോടി. അതായത് ഏകദേശം 1.23 ലക്ഷം കോടി രൂപ. 2022 ഖത്തർ ലോകകപ്പിന് ശേഷമുള്ള കാലയളവിൽ ഉടനീളമുള്ള വരുമാനമാണ് ഈ പറഞ്ഞത്. ടൂർണമെന്റിൽ നിന്ന് നേരിട്ട് മാത്രം $890 കോടി വരുമാനം ലഭിച്ചേക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും ലാഭകരമായ സാമ്പത്തിക സൈക്കിളാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2022-26 ഖത്തർ ലോകകപ്പിൽ നിന്ന് $750 കോടി ആയിരുന്നു വരുമാനമായി നേടിയത്. ഒരുപാട് വഴികളിലാണ് കേട്ടോ പണം വരുന്നത്. നമ്മളിവിടെ ആഘോഷിക്കുമ്പോഴും ഫ്ലെക്സ് ബോർഡുകൾ വെക്കുമ്പോഴൊന്നും ഇതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല അല്ലെ. TV, ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ്, ടിക്കറ്റ് വിൽപ്പന, സ്പോൺസർഷിപ്പുകൾ, ലൈസൻസിംഗ് എന്നിവയിൽ നിന്നാണ് വലിയൊരു തുക വരുമാനമായിട്ട് ലഭിക്കുന്നത്. 2026 ലോകകപ്പിലൂടെ ഫിഫ ഏതാണ്ട് $280 കോടി സ്പോൺസർഷിപ്പ് ഇനത്തിൽ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫിഫയുടെ 16 പ്രധാന ആഗോള സ്പോൺസർഷിപ്പുകൾ ചില ബ്രാൻഡുകൾ ബഹുവർഷ കരാറുമായിട്ട് $10 കോടിയിലധികം നൽകിയിട്ടുണ്ടെന്നാണ് കേട്ടോ വിവരം. കൂടാതെ ടൂർണമെന്റ് വിപുലീകരണം ഗോൾ വേട്ട ഉയർത്തുന്നതിന് പോലെ തന്നെ ഫിഫയുടെ വരുമാനവും ഉയർത്തിയിരിക്കുകയാണ്. ലോകകപ്പിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം ഉയർത്തിയതോടെ മത്സരങ്ങളുടെ എണ്ണം ഏകദേശം 64-ൽ നിന്ന് 104 ആയിട്ടും വർദ്ധിച്ചു. മത്സരങ്ങൾ കൂടിയപ്പോൾ വിൽക്കാൻ കൂടുതൽ പരസ്യങ്ങളും ടിക്കറ്റുകളും ലഭ്യമായി. ഖത്തർ ലോകകപ്പിനേക്കാൾ 5 ഇരട്ടിയോളം ടിക്കറ്റ് നിരക്കും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. പിന്നെ ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നായിരിക്കും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. വരുമാനത്തിന്റെ 90%ത്തിലധികം ഫുട്ബോളിന്റെ വികസനത്തിനായി തന്നെയാണ് ഫിഫ നിക്ഷേപിക്കുന്നത്. ഇതിൽ ലോകകപ്പ് നടത്താനുള്ള ചെലവുകൾ, പങ്കെടുക്കുന്ന ടീമുകൾക്കുള്ള സമ്മാനത്തുക, അംഗരാജ്യങ്ങളിലെ ഫുട്ബോൾ അസോസിയേഷനുകൾക്കുള്ള ഫണ്ടുകൾ എന്നിവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോ വരുമാനവും ഉണ്ട്, അതുപോലെ ചെലവും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150-2. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

ടേക്ക് എ ബ്രേക്ക്. നീറ്റ് പരീക്ഷാ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഇരട്ടകളുടെ ഒരു നീറ്റാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നടന്നത്. എന്താണെന്നില്ലേ, അമ്മ വിജയപ്രസാദിനോടൊപ്പം ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ആദ്യം എത്തിയത് സിത്താരയും സായുജിയുമാണ്. പിന്നീട് അന്നയും അലീനയും സോനയും റസീനയും. നീറ്റ് പരീക്ഷ എഴുകോൺ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒന്നിന് പിന്നാലെ ഒന്നായി എത്തിയത് 24 ജോഡി ഇരട്ട കുട്ടികളാണ്. അതെന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിപ്പോയി. തിരിച്ചറിയാൻ കഴിയാത്തത്ര സാമ്യമുള്ള കുട്ടികളെ കണ്ട് പരീക്ഷാ ജോലിക്കെത്തിയവരും സുരക്ഷയ്ക്കെത്തിയവരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുകയാണ് കേട്ടോ. ഒന്നും രണ്ടും ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല, ഏകദേശം 24 ജോഡിയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 144 പേർക്കാണ് പോളിടെക്നിക് പരീക്ഷാ കേന്ദ്രമായിട്ട് അനുവദിച്ചിരുന്നത്. അതിൽ 102 പേർ പരീക്ഷയ്ക്കെത്തി. അവരിൽ 35 ജോഡി ഇരട്ട കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ പരീക്ഷയ്ക്ക് എത്തിയത് 24 ജോഡികളാണ്. ബാക്കി 11 ജോഡി ഇരട്ട കുട്ടികൾ ചിലരൊറ്റയ്ക്കും പരീക്ഷയ്ക്ക് വന്നു. അതുകൊണ്ട് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടായില്ല. മക്കൾ പരീക്ഷ എഴുതാൻ പോയതോടെ ഇരട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ വിശേഷങ്ങൾ പങ്കിടലായി. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയിൽ ഇരട്ടകൾ പലരും പലയിടങ്ങളിലാണ് പരീക്ഷ എഴുതിയത്. രണ്ടുപേരെയും പരീക്ഷാ കേന്ദ്രങ്ങളിൽ കൊണ്ടുവിടാനും കൂട്ടിക്കൊണ്ടുവരാനും പെടാപ്പാട് വിട്ടു പലരും. ആ കഥകളൊക്കെ പറഞ്ഞ് അവിടെ എക്സാമിന്റെ സമയം അവർ പങ്കിടുകയായിരുന്നു. പറഞ്ഞു തീരാത്തത്ര ഇരട്ട വിശേഷങ്ങൾ ഉള്ളതിനാൽ അമ്മമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പിറന്നു. വിശ്രമിക്കാനും ഉച്ചഭക്ഷണം കഴിക്കാനും പോളിടെക്നിക്കിന് തൊട്ടടുത്തുള്ള കുഴക്കാട്ട് പുത്തൻ വീട്ടിലെത്തുമ്പോൾ അവിടെ കാത്തിരുന്നതും ഇരട്ട കുട്ടികളിൽ ഒരാൾ. കുടുംബനാഥനായ സുജാത തന്റെ അന്തരിച്ച ഇരട്ട സഹോദരിയായിട്ടുള്ള സുമംഗലയെ പറ്റിയും പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് ഒരുമിച്ച് ചായയെ കുടിച്ച് മക്കൾ പരീക്ഷ എഴുതി കഴിഞ്ഞിറങ്ങുന്ന കാത്തിരിപ്പിനായി രക്ഷിതാക്കൾ പിന്നെ. പരീക്ഷയെ പറ്റിയുള്ള ആശങ്കയൊന്നുമില്ലാതെ തന്നെ സ്നേഹവും സൗഹൃദവും നിറഞ്ഞ മണിക്കൂറുകളാണ്. പരീക്ഷ കഴിഞ്ഞ് മക്കളെത്തുമ്പോൾ പരസ്പരം പരിചയപ്പെടുത്താനും സെൽഫി എടുക്കാനും രക്ഷിതാക്കൾ സമയം കണ്ടെത്തി. മിക്കവരും മടങ്ങിയതും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. എന്തായാലും നീറ്റ് പരീക്ഷ വഴി ഇങ്ങനെയൊരു പുതിയ കൂട്ടായ്മ പിറന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സമയം സംസാരിച്ചിരുന്ന ഇരട്ട കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്തായാലും ഉണ്ടാക്കി. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും.

ടേക്ക് എ ബ്രേക്ക്. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് ഈ മാലിന്യം കൂടുന്നു എന്നുള്ള കാര്യം നമ്മളും തിരിച്ചറിയണം കേട്ടോ. ഓരോ തവണയും നമ്മൾ ഉപയോഗിച്ച് പല സാധനങ്ങളും അതിന്റെ ഒരു എക്സ്പയറി ഒക്കെ കഴിയുന്നതിന് മുന്നേ വീണ്ടും ഉപേക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി കുറ്റിപ്പുറത്ത് പുതിയൊരു പ്ലാന്റ് വരികയാണ്. കിംഫ്ര പാർക്കിൽ നിർമ്മിക്കുന്ന നമ്മുടെ ഈ പ്ലാന്റിൽ പ്രതിദിനം 100 ടൺ ഈ മാലിന്യം സംസ്കരിക്കാനായിട്ട് സംവിധാനമുണ്ടാകും. ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഈ മാലിന്യം വലിച്ചെറിയുന്നതടക്കമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വലിയ ഒരു അളവിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്ലാന്റിന് 10 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പദ്ധതി നടത്തിപ്പിന് വേണ്ടി ഈ സ്ക്രാപ്പി റീസൈക്ലേഴ്സ് എന്ന സ്ഥാപനവുമായിട്ട് ക്ലീൻ കേരള കമ്പനി ഒപ്പുവച്ചിട്ടുണ്ട്. നിർമ്മാണം തുടങ്ങി 1 വർഷത്തിനകം സ്ഥാപനം പൂർണ്ണ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കാനാണ് ആലോചിക്കുന്നത്. പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, ഇൻഡക്ഷൻ കുക്കർ, വാട്ടർ ഹീറ്റർ, എയർ കണ്ടീഷണറുകൾ, കമ്പ്യൂട്ടർ മോണിറ്റർ തുടങ്ങിയ കേടായ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ വലിച്ചെറിയുന്നത് വലിയ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇടയാക്കുന്നുണ്ട്. നമ്മൾ ഇനി എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ ഉള്ള പറമ്പിലേക്ക് വലിച്ചെറിയുക തന്നെയാണ് പതിവ്. പിന്നീട് ഈ ആക്രിക്കാരൊക്കെ വന്നാണ് പലപ്പോഴും അത് ശേഖരിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ. വലിച്ചെറിയുന്ന ഈ മാലിന്യങ്ങളിൽ നിന്ന് ദോഷകരമായിട്ടുള്ള മൂലകങ്ങൾ മണ്ണിലെത്തുന്നത് വളരെയധികം അപകടാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഹരിതകർമ്മ സേനകൾ ഇപ്പോൾ ഈ മാലിന്യം കൂടി ശേഖരിച്ച് തുടങ്ങിയത്. അതുപോലെ തന്നെ സാധാരണ ഹരിതകർമ്മ സേനയ്ക്ക് നമ്മൾ അങ്ങോട്ടാണ് പണം കൊടുക്കുന്നതെങ്കിൽ ഈ മാലിന്യം ശേഖരിക്കാൻ വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇങ്ങോട്ടായിരിക്കും നമുക്ക് പൈസ

ഉണ്ടായിരിക്കുന്നു കേട്ടോ. അതും കൂടി മനസ്സിലാക്കിയിരിക്കുക. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ പുനർ ഉപയോഗ സാധ്യതയുള്ളതായിട്ടും അല്ലാത്തതായിട്ടും തരംതിരിക്കും. ഇവ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കൈമാറും. ഉപയോഗശൂന്യമായവ ശാസ്ത്രീയമായി സംസ്കരിക്കും. ഹരിതകർമ്മ സേനയുടെ ഫണ്ടിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നോ ഉള്ള തുകയാണ് ഈ മാലിന്യം നൽകുന്നവർക്ക് വേണ്ടിയിട്ട് കൈമാറുന്നത്. മാലിന്യം എത്തിക്കുമ്പോൾ ക്ലീൻ കേരള കമ്പനി ഈ തുക തിരികെ നൽകുന്നതായിരുന്നു പതിവ്. എന്തായാലും ഇത്തരത്തിലൊരു പ്ലാന്റ് വരുമ്പോൾ ഇങ്ങനെ ശേഖരിക്കുന്ന ഈ മാലിന്യം കൂടി തീർച്ചയായിട്ടും അവിടെ സംസ്കരിക്കാനായിട്ട് സാധിക്കും. കാരണം പ്രതിദിനം 100 ടൺ മാലിന്യം സംസ്കരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റാണ് കുറ്റിപ്പുറത്ത് വരാനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ടേക്ക് എ ബ്രേക്ക്. വിജയ് ഫാൻസിന് ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്. 52-ാം പിറന്നാൾ. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് ഇന്ന് 52-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ജന്മദിനം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരാധകരും പാർട്ടി പ്രവർത്തകരും ഒക്കെ ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കണോ അതോ തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കണോ അവ ഇത് രണ്ടും ഒരുമിച്ചാണോ ആരാധകർ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ടിവികെയുടെ നേതൃത്വത്തിൽ ജില്ലകൾ തോറും ക്ഷേത്രങ്ങളിൽ പ്രത്യേക വഴിപാടുകളും അന്നദാനവും സഹായ വിതരണവും പൊതുസേവന പ്രവർത്തനങ്ങളുമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിരുകടന്ന ആഘോഷം ഒഴിവാക്കി സേവനങ്ങളിൽ വ്യാപൃതനാവാനാണ് വിജയ് അണികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം കേട്ടോ. നല്ലൊരു കാര്യം തന്നെയാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. ഈ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പിറന്നാളായതുകൊണ്ട് സിനിമയിൽ വിജയ് സജീവമായി നിൽക്കുമ്പോഴാണ് 2024 February 2 തമിഴക വെട്രിക്കഴകം, അതായത് TVK പാർട്ടിയുമായിട്ട് രാഷ്ട്രീയത്തിലെത്തുന്നത്. ചുരുങ്ങിയ സമയത്തിനകം TVK സംസ്ഥാന രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. അതൊരു സിനിമാ സ്റ്റൈൽ തന്നെയായിരുന്നു. പാർട്ടി രൂപവത്കരിച്ച് 2 വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ചു മത്സരിച്ച് വൻ വിജയം നേടി. May 10 വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ 52-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ആരാധകർക്കും ഭയങ്കരമായ ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ ഇത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് അധികാരത്തിലേറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ജന്മദിനം എന്ന് തന്നെ പറയാം. സോ ഹാപ്പി ബർത്ത്ഡേ വിജയ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാ.

ടേക്ക് എ ബ്രേക്ക്. നമ്മുടെ ഭൂമിക്കൊരു ബ്ലാക്ക് ബോക്സ് വന്നാലോ? ഭൂമിയിലെ മാറുന്ന കാലാവസ്ഥ മനുഷ്യകുലത്തിന്റെ അന്ത്യത്തിന് കാരണമാകുന്നു, ശരിക്കും പറഞ്ഞാൽ ആകും തന്നെ എന്നാണ് ഈ രംഗത്ത് ഗവേഷണം നടത്തുന്ന പല ശാസ്ത്രജ്ഞന്മാരുടെയും വിശ്വാസം. അങ്ങനെ ഒരിക്കൽ സർവനാശം തേടിയെത്തിയാലും മനുഷ്യൻ ഭൂമിയോട് ചെയ്ത ക്രൂരതകൾക്കൊരു സാക്ഷിയുണ്ടാകും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഭൂമിക്കൊരു ബ്ലാക്ക് ബോക്സ് വേണമെന്ന തീരുമാനത്തിന്റെ തുടക്കം. അതായത്, സാധാരണ വിമാനങ്ങളൊക്കെ അപകടത്തിൽ പെടുമ്പോൾ എന്തുകൊണ്ടാണ് ആ അപകടം സംഭവിച്ചത്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ബോക്സ് ആദ്യം കണ്ടെത്തുന്നത് അല്ലേ? ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു വിശ്വാസത്തിലേക്കാണ് ദേ ഭൂമിക്കൊരു ബ്ലാക്ക് ബോക്സ് എന്ന കോൺസെപ്റ്റ് പോകുന്നത്. 5 വർഷമായുള്ള ഈ ആഗ്രഹം സഫലമാക്കാൻ പോവുകയാണ്. ഈ ഡിസംബറിൽ ഓസ്ട്രേലിയയിലുള്ള ദ്വീപ് സംസ്ഥാനമായ ടാൻസ്മാനിയയിലുള്ള ക്യൂൺസ് ടൗണിൽ ഇത് സ്ഥാപിക്കും. സന്നദ്ധ സംഘടനയായ റൂസറാണ് 2021 ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. നാഗരികതയുടെ പതനത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ രേഖപ്പെടുത്തുകയാണ് ബ്ലാക്ക് ബോക്സിന്റെ ലക്ഷ്യം. 16 മീറ്റർ നീളവും 4 മീറ്റർ ഉയരവും അതനുസരിച്ചുള്ള ഭാരവുമുള്ള ഒരു ഉരുക്ക് പെട്ടിയാണിതെന്ന് പദ്ധതിയുടെ വെബ്സൈറ്റ് പറയുന്നു. ഭൂമിയുടെ കാലാവസ്ഥാ വ്യതിയാനം, അതിലേക്ക് നയിച്ചതെന്ത്, മനുഷ്യർ ചെയ്തതും ചെയ്യാതിരുന്നതും എന്ത് തുടങ്ങി ഭൂമിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കാലാകാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ ഇതിന് കഴിയും. ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്ന വിമാനത്തിന്റെ ഫ്ലൈറ്റ് റെക്കോർഡറാണ് ഈ പദ്ധതിയുടെ പ്രചോദനമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വലിയ അപകടങ്ങൾ ഉണ്ടായാലും കേടുപറ്റാത്ത ബ്ലാക്ക് ബോക്സുകളാണ് അപകട കാരണം കണ്ടെത്താനുള്ള പ്രധാന വഴികളിലൊന്ന്. അതേപോലെ ഒരു ഉരുക്ക് ബോക്സ് തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ ബ്ലാക്ക് ബോക്സ്. നമുക്കറിയാമല്ലേ ഇനി എന്തായിരിക്കും ഈ ബ്ലാക്ക് ബോക്സ് ശേഖരിക്കാനായിട്ട് പോകുന്നതെന്ന്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

ടേക്ക് എ ബ്രേക്ക്. ഭൂമിയുടെ ബ്ലാക്ക് ബോക്സിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇനി 100 വർഷത്തിലൊരിക്കലാവില്ല. എന്ത്, 100 വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാകാനിടയുള്ള നമ്മുടെ തീരദേശ പ്രളയത്തിന് ഇനി ഞാനീ പറഞ്ഞ 100 വർഷമൊന്നും കാലമെടുക്കില്ല എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ കടന്നുകയറ്റം മൂലം പ്രളയ സാധ്യത 1-2 അല്ല 12 മടങ്ങ് വർദ്ധിച്ചെന്നാണ് പുതിയ കണ്ടെത്തൽ. നേച്ചർ ക്ലൈമറ്റ് ചേഞ്ച് ജേണലാണ് ഈ ഒരു പഠനം വ്യക്തമാക്കിയിട്ടുള്ളത്. 1900 ശേഷം തീരദേശ പ്രളയങ്ങളിൽ 4 മടങ്ങ് വർധനയുണ്ടായി. 1960 ശേഷമുള്ള ആഗോള താപനിലയിലെ ാണ് ഇതിന് കാരണമെന്ന് നിരീക്ഷണം പറയുന്നുണ്ട്. ഒരു സ്ഥലത്തുണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രളയത്തെയാണ് 100 വർഷ പ്രളയം എന്ന് വിലയിരുത്തുന്നത് കേട്ടോ. പഠനവിധേയമാക്കിയ 130 സ്ഥലങ്ങളിൽ പകുതിയും 1900 100 വർഷത്തിലൊരിക്കൽ മാത്രം പ്രതീക്ഷിച്ചിരുന്ന പ്രളയം ഇപ്പോൾ 10 വർഷത്തിലൊരിക്കലെങ്കിലും സംഭവിക്കുന്നു എന്നാണ് ഈ പഠനം പറയുന്നത്. യുഎസിലെ ന്യൂജേഴ്സിയിലെ ഡാൻസി ഹുക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ വർധനവ് വളരെ പ്രകടമാണ്. ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ 100 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന തീരദേശ പ്രളയം ഇപ്പോൾ വർഷത്തിൽ 2 തവണ സംഭവിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനത്തിനും സമുദ്രനിരപ്പ് ഉയരാനും വളരെയധികം ഇടയാക്കി എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ ജീവിത സാഹചര്യം മാറി, മനുഷ്യന് പ്രകൃതിയോടുള്ള അപ്രോച്ച് മാറി, അതുമൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി 100 വർഷത്തിലൊരിക്കലാവില്ല ഇത്തരത്തിൽ തീരദേശ പ്രളയങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ പ്രകൃതിക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഞാവൽ കച്ചവടമാണ്. നാട് നിറയെ ഞാവൽ രുചി എന്ന് തന്നെ പറയാം. നാട്ടുവഴികളുടെയും നാട്ടോർമ്മകളുടെയും ഗൃഹാതുരത്വം പകരുന്ന രുചി ഓർമ്മകളുമായിട്ട് ഓരോ സ്ഥലങ്ങളിലും ഞാവൽ കച്ചവടം സജീവമായി നടക്കുകയാണ്. ഒരു കാലത്ത് നാട്ടിൽ ധാരാളമുണ്ടായിരുന്ന ഈ പഴം ഇപ്പോൾ അതിർത്തി കടന്നാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന ഞാവൽ പഴം കിലോയുടെ വില 400 രൂപ മുതൽ 450 രൂപ വരെയാണ്. തെരുവോരങ്ങളിലാണ് കൂടുതലും വിൽപ്പന. വലിപ്പമേറിയ ഹൈബ്രിഡ് ഞാവൽ പഴങ്ങളാണിത്. മലബാർ പ്ലം, ജാവ പ്ലം, ജാമുൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഞാവലിന് നാട്ടിൽ ഞാറയ്ക്ക, നെട്ടിനുണയൻ എന്നൊക്കെ പേരുകളുണ്ട്. ഞാവൽ മരം 100 അടിയോളം ഉയരത്തിൽ വളരാറുണ്ട്. ഒരു 100 ആണ്ടിലധികം ആയുസ്സും ഈ ഞാവൽ മരത്തിനുണ്ട് കേട്ടോ. പ്രമേഹം നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയ രോഗങ്ങൾ സംരക്ഷിക്കാനും ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും ഒക്കെ ഞാവൽ പഴം വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ നാട്ടുവഴികളിൽ കച്ചവടക്കാരത് കൊണ്ടുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് വിറ്റ് തീരാറുണ്ട്. വിറ്റാമിൻ സി, ഇരുമ്പ്, ആന്റി ഓക്സിഡന്റുകളിലൊക്കെ സമ്പന്നമാണ് നമ്മുടെ ഈ ഞാവൽ പഴം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാവൽ മരങ്ങൾ കുറയുന്നു എന്ന സാധ്യത മുതലെടുത്താണ് തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടക്കാർ കൂടുതലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിൽപ്പനക്കാരെയും ഇവർ തന്നെ കൊണ്ടുവരും എന്നുള്ളതാണ് പ്രത്യേകത. 600 മുതൽ 800 രൂപ വരെയാണ് തൊഴിലാളികൾക്ക് മൊത്ത കച്ചവടക്കാർ ദിവസ കൂലി നൽകുന്നത്. വിളഞ്ഞ ഞാവൽ പഴം 3 മുതൽ 5 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. മെയിൻ ജൂൺ മാസങ്ങളാണ് ഇതിന്റെ സീസൺ. നമ്മൾ കാണുന്ന നാട്ടുവഴികളിൽ നിന്ന് ഞാവൽ പഴം വിൽക്കുന്ന പലരും തൊഴിലാളികളാണ്. അതായത് മൊത്ത കച്ചവടക്കാർ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഞാവൽ പഴം കൊണ്ടുവന്നതിന് ശേഷം ദിവസ കൂലിക്ക് തൊഴിലാളികളെ നിർത്തി കച്ചവടം ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല ഞാവൽ പഴമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി കഴിക്കണം കേട്ടോ. കാരണം വിറ്റാമിനുകളുടെയും ഇരുമ്പിന്റെയും ആന്റി ഓക്സിഡന്റുകളുടെ ഒക്കെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഞാവൽ പഴം. ടേക്ക് ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുവിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90. നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

ടേക്ക് എ ബ്രേക്ക്. ആഷിക് ഫ്രം റയൽ മാഡ്രിഡ് കേൾക്കാം. ലോകമെങ്ങും ഫുട്ബോൾ ആരവം ഉയരുമ്പോൾ ഒരുപക്ഷെ ഈ കരുനാഗപ്പള്ളിക്കാരന് വേണ്ടി ഇത്തവണ മലയാളികൾ കൈയടിക്കുമായിരുന്നു. ലോകോത്തര ടീമുകൾക്കൊപ്പം പുൽമൈതാനങ്ങൾ കീഴടക്കേണ്ടിയിരുന്ന ആകസ്മികമായ പരിക്കും കോവിഡ് പ്രതിസന്ധിയും കാരണം കരിയറിലെ സ്വപ്നതുല്യമായ പടവിൽ നിന്ന് തിരിച്ചിറങ്ങേണ്ടി വന്ന ആഷിക് സ്പെയിനിലെ വമ്പൻ ക്ലബ്ബായ റയൽ മാഡ്രിഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും കോവിഡ് പ്രതിസന്ധിയിൽപ്പെട്ട് ആ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നു. കുലശേഖരപുരം കടത്തൂർ വയലിൽ അഷറഫിന്റെയും ഷെർലിയുടെയും മകനായ ആഷിക് അഷറഫ് പ്ലസ് ടു പൂർത്തിയായിരിക്കുമ്പോഴാണ് റയൽ മാഡ്രിഡിൽ പരിശീലനത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത 16 പേരിൽ ആഷിക്കിന് മാത്രമാണ് കേട്ടോ റയൽ മാഡ്രിഡ് ക്ലബിലേക്ക് സെലക്ഷൻ കിട്ടിയത്. തുടർ പരിശീലനവും പഠനവും ഉൾപ്പെടെ പൂർത്തിയാക്കി സ്പാനിഷ് ഫുട്ബോൾ ക്ലബിന്റെ ഭാഗമായി മാറാൻ ഒരുങ്ങുന്നതിനിടെയാണ് കോവിഡ് പടർന്നു പിടിക്കുന്നത്. ബാഴ്സലോണ സിറ്റിയിലെ റബ്ബിഷ് ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കെ കോവിഡ് വ്യാപിച്ചു. ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താനുള്ള പരിശ്രമമായി പിന്നീട് പല ദിവസങ്ങളിലായി വിമാനങ്ങൾ മാറിക്കയറി ഒടുവിൽ നാട്ടിലെത്തി. ലോകവേദിയിലേക്ക് അവസരം കിട്ടിയ ആഷിക്ക് നാടിന്റെ താരമായി. ഇതിനിടെ കൊല്ലത്തെ ഒരു ടെറഫിൽ കളിക്കുന്നതിനിടെ സംഭവിച്ച അപകടം കാലിന്റെ ലിഗമെന്റിനെ തകരാറിലായി. ഇതോടെ സ്പെയിനിലേക്കുള്ള മടക്കയാത്രയും ക്ലബിലെ കളിയും അസ്തമിച്ചു. ഗോകുലം FC ടീമിന്റെ പ്രധാന ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ കാലിന്റെ അപകടസ്ഥിതി തരണം ചെയ്തു. കൃത്യമായ വ്യായാമവും പരിശീലനവും കൊണ്ട് എല്ലാവരെയും അതിശയപ്പെടുത്തി 4 മാസം കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെയെത്തി. ഇതിനിടെ ചെന്നൈ SRM സർവകലാശാലയിൽ ഉപരിപഠനത്തിനായി ചേർന്നു. അപ്പോഴും കളി ഉപേക്ഷിച്ചില്ല കേട്ടോ. ചെന്നൈ ലീഗ് മാച്ച് ഉൾപ്പെടെ നിരവധി മത്സരങ്ങളിൽ മാറ്റുരച്ചു. ആഷിക്കിന്റെ കളി ശ്രദ്ധയിൽപ്പെട്ട അങ്കമാലി സ്വദേശിയായ പരിശീലകൻ അഖിലേന്ത്യാ സെവൻസിലേക്ക് നിർദ്ദേശിച്ചു. പിന്നീട് ഇന്ത്യൻ താരമായി സെവൻസ് ഫുട്ബോളിന്റെ ഭാഗമായി. ഇപ്പോഴും നിരവധി ക്ലബുകൾക്ക് വേണ്ടി നാട്ടിലും മറുനാട്ടിലും സജീവമാണ് ആഷിക്. ബാഴ്സലോണ സിറ്റിയിലെ റബിഷിൽ കളിച്ച ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ചെറുപ്പക്കാരൻ തനിക്ക് ലഭിക്കുമായിരുന്ന ലോകോത്തര അവസരം നഷ്ടമായെങ്കിലും ഇപ്പോഴും നിരാശനല്ല. 24-ാം വയസ്സിലും കളിയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പടർന്നു കയറാനുള്ള നിലയ്ക്കാത്ത ആവേശവുമായി ഇപ്പോഴും പുൽമൈതാനങ്ങളിൽ സജീവമാണ് ആഷിക്. തീർച്ചയായും ആഷിക് നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിലപ്പുറം ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പ്രതിസന്ധികളിൽ തളരാതെ എത്തിച്ചേരട്ടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. ഏതെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റി അതിന് കടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സംഭവങ്ങളും തെളിയിക്കുന്നത് ഉണ്ടെന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസവും ഇല്ലിക്കൽ കല്ലിൽ യുവാക്കളുടെ ഒരു മരണ കയറ്റമുണ്ടായി. സോഷ്യൽ മീഡിയയിൽ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. മഴ മൂലം പായൽ പിടിച്ച പാറക്കെട്ടുകളിൽ കൂടി വലിഞ്ഞു കയറി യുവാക്കൾ മുകളിലെത്തുകയായിരുന്നു. ഇല്ലിക്കൽ കല്ലിലാണ് സംഭവം. പിറകുവശത്തുകൂടി അനുമതിയില്ലാതെ ട്രക്കിംഗ് നടത്തിയാണ് ഇവർ മുകളിൽ കയറിയത്. മൂന്ന് വശവും കൊക്കയാണ് കേട്ടോ. ഞായറാഴ്ച രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. സംഘത്തിലെ രണ്ടു പേരാണ് അതിസാഹസത്തിന് മുതിർന്നത്. ആരും ഇവരെ തടയുന്നുമില്ല. മറ്റ് വിനോദസഞ്ചാരികളാണ് ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിട്ടത്. വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വൈറലായതോടുകൂടി ഇത് വലിയൊരു ചർച്ചയായി. ഇതോടെ യുവാക്കൾ കാണിച്ച അമിത സാഹസികതയ്ക്കെതിരെ കടുത്ത വിമർശനം പല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഏറെ ബുദ്ധിമുട്ടിയാണ് യുവാക്കൾ താഴെ ഇറങ്ങിയത്. ഇല്ലിക്കൽ കല്ലിൽ ട്രക്കിങ്ങിന് കൃത്യമായ നിയന്ത്രണവും നിരീക്ഷണവും വേണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാലും ഓരോ സ്ഥലങ്ങളും കണ്ട് ആസ്വദിക്കാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള റിസ്കുകളൊന്നും എടുക്കാതിരിക്കുക. ഒരുപക്ഷെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ജീവൻ പോലും ഇല്ലാതാകാൻ വേണ്ടിയിട്ട്. ഇല്ലിക്കൽ കല്ലിലെ ആ ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. മൂന്ന് സൈഡും അതിവലിയ കൊക്ക തന്നെയാണ്. ഒന്ന് കാൽ വഴുതിയാൽ അവരുടെ പൊടി പോലും കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇല്ലിക്കൽ കല്ലിൽ ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതും അനിവാര്യം തന്നെയാണെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. ബ്രേക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ട്രാക്സ് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: അച്ഛൻ.

ടേക്ക് എ ബ്രേക്ക്. വനത്തിലെ കാഴ്ചകൾ നമ്മൾ തേടി പോകേണ്ട, ചിലപ്പോൾ പ്രകൃതി തന്നെ അത് വീട്ടുമുറ്റത്തേക്ക് എത്തിക്കും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോതമംഗലം വെളിയേൽച്ചാലിൽ നിന്നുള്ള ഒരു കാഴ്ച. വനത്തിൽ മാത്രം സാധാരണയായിട്ട് കാണുന്ന മൂട്ടിപ്പഴം എന്നൊരു പഴം, ഇത് വീട്ടുമുറ്റത്ത് തനിയെ മുളച്ചു വന്ന് കായ്ച്ചിരിക്കുകയാണ്. മൂട്ടിപ്പഴമരം കായ്ച്ചതോടെ പഴുത്തു ചുവന്ന കായകൾ കാണാൻ ആളുകൾ എത്തിത്തുടങ്ങി. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇത് കായ്ച്ചത്. അപ്പോഴാണ് ഇത് വനത്തിൽ കാണുന്ന മൂട്ടിപ്പഴത്തിന്റെ മരമാണെന്ന് ജോയിക്ക് മനസ്സിലായത്. ഇപ്പോൾ മരത്തിൽ നിറയെ പഴങ്ങളാണ് കേട്ടോ. മൂത്തു പഴുത്തപ്പോൾ ചുവന്ന നിറത്തിലേക്ക് മാറിയ കായകൾ കാഴ്ചയ്ക്ക് നല്ല കൗതുകമാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഈ കാഴ്ച കണ്ട്, ഈ ഭംഗി കണ്ട് ആസ്വദിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആൾക്കാരെത്തുന്നത്. പുളിയും മധുരവുമൊക്കെ ഇടകലർന്ന ഒരു രുചിയാണ് ഈ മൂട്ടിപ്പഴത്തിനുള്ളത്. തനിയെ വളർന്നതാണെങ്കിലും കഴിഞ്ഞ വർഷം കായ്ച്ചപ്പോഴാണ് ഇത് മൂട്ടിപ്പഴമാണെന്ന് മനസ്സിലായതെന്നും ഔഷധ ഗുണമുള്ള ഈ പഴം തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിച്ച് വിപണനം ചെയ്യാൻ കർഷകർ രംഗത്ത് വരണമെന്നാണ് ഈ വീട്ടുടമ ജോയി പറഞ്ഞത്. പ്രകൃതിയുടെ സ്വന്തം രീതിയിൽ വളർന്ന ഈ മരം സംരക്ഷിച്ചാൽ അപൂർവ സസ്യങ്ങൾക്കും നമ്മുടെ വീടുകളിൽ ഇടമുണ്ടാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു സംഗതി. എന്തായാലും മൂട്ടിപ്പഴത്തിന്റെ ഭംഗി ആസ്വദിക്കാനും പുളിയും മധുരവും ഇടകലർന്ന അതിന്റെ രുചി എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഒരുപാട് പേരോടെ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ടേക്ക് എ ബ്രേക്ക്. കഴിഞ്ഞ ദിവസം ഒരു സംഗതി ഉണ്ടായി. ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിംഗിലേക്ക് ഒരു മാസ് എൻട്രി, നായകന്റെ എൻട്രി അല്ല, മറിച്ച് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പടയപ്പയുടെ മാസ് എൻട്രി ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം. കൊണ്ടുള്ള ഗോൾഫ് ക്ലബിൽ അജയ് ഭൂപതി സംവിധാനം ചെയ്യുന്ന ശ്രീനിവാസ മംഗാപുരം എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പടയപ്പ എന്ന കാട്ടാന എത്തി. തെലുങ്ക് നടൻ കട്ടമനേനി ജയകൃഷ്ണനും നടി റാഷ തദാനിയും ചേർന്നുള്ള ഭാഗങ്ങൾ ഗോൾഫ് ക്ലബിന്റെ മുൻപിലുള്ള വിശാലമായ പുൽമേട്ടിൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് പടയപ്പയുടെ വരവ്. ആനയെ കണ്ടതോടെ ഭയന്ന് ഷൂട്ടിംഗ് നിർത്തിവെച്ച് എല്ലാവരും ഗോൾഫ് ക്ലബിന്റെ അകത്ത് കയറി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനംവകുപ്പ് RRD സംഘമാണ് പുൽമേട്ടിൽ മേഞ്ഞു നടന്ന ആനയെ ഓടിച്ചത്. ഒരാഴ്ചയായി കുണ്ടള ചെണ്ടുവര ചിറ്റുവര മേഖലകളിലാണ് പടയപ്പയുടെ സാന്നിധ്യമുള്ളത്. അങ്ങനെ പടയപ്പ ഇതാ തെലുങ്ക് ചിത്രത്തിലും ഫേമസ് ആയിരിക്കുകയാണ് കേട്ടോ. പടയപ്പ ഷൂട്ടിംഗ് കലക്കരുതപ്പ എന്നാണ് ലൊക്കേഷനുള്ളവരൊക്കെ പറഞ്ഞത്. ഇന്നത്തെ ടേക്ക് ബ്രേക്ക് വൈറ്റിപ്പിക്കുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ചിലയിടങ്ങളിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും പൊരുത്തപ്പെടാൻ കഴിയില്ല. അതൊരു സ്ഥലമാകാം, ഒരു കൂട്ടം ആളുകളാകാം, അല്ലെങ്കിൽ ഒരു ബന്ധമാകാം. നമ്മളവിടെ നിൽക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ എന്തൊക്കെയോ അദൃശ്യമായ ചുവരുകൾ നമ്മെ തടഞ്ഞു നിർത്തും. അതൊരിക്കലും നമ്മുടെ കുഴപ്പമല്ല. ഒരു ചെടി എല്ലാ മണ്ണിലും വേര് പിടിക്കില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സിനും സന്തോഷത്തിനും വളരാൻ അതിൻ്റേതായ ചില ഇടങ്ങളുണ്ട്. അത് തിരിച്ചറിയുക എന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയ പാഠം. നമ്മുടേതല്ലാത്ത ഇടങ്ങളിൽ നിന്ന് പടിയിറങ്ങാൻ കാണിക്കുന്ന ധൈര്യമാണ് നമ്മുടെ സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ചില സൗഹൃദ വലയങ്ങളിൽ നമ്മളിപ്പോഴും ഒരു പുറം നാട്ടുകാരനെ പോലെ ആയിരിക്കും. നമ്മളവരെ എത്ര സ്നേഹിച്ചാലും അവർക്ക് നമ്മൾ അത്ര പ്രിയപ്പെട്ടവരാകില്ല. നമ്മുടെ വാക്കുകൾക്കും ചിന്തകൾക്കും അവിടെ വലിയ വിലയൊന്നും കാണില്ല. അവിടെ നമ്മൾ സ്വയം ചെറുതാകേണ്ട കാര്യമില്ല. നമ്മെ മനസ്സിലാക്കുന്ന, നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് എവിടെയോ. ആ ഒരിടം കണ്ടെത്തുന്നവരെ ചില ഒറ്റപ്പെടലുകൾ നമ്മൾ അറിഞ്ഞേ മതിയാവും. അർഹിക്കാത്ത ഇടങ്ങളിൽ സ്നേഹം യാചിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വില അറിയുന്നവരുടെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്തുകയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരാളെ നമ്മൾ ജീവനതുള്ളി സ്നേഹിക്കുന്നുണ്ടാവും. അവരുടെ ഹൃദയത്തിൽ നമുക്കൊരു ഇടമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ കാലം കഴിയുമ്പോഴകം നമ്മൾ തിരിച്ചറിയാം, നമ്മൾ അവിടെ വെറുമൊരു അതിഥി മാത്രമായിരുന്നു എന്ന്. ആ തിരിച്ചറിവ് വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിർബന്ധിച്ച് വാങ്ങേണ്ട ഒന്നല്ല സ്നേഹം, അത് സ്വാഭാവികമായി ഒഴുകി വരേണ്ടതാണ്. ആരുടെ മനസ്സിൽ ബലമായി ഒരിടം പിടിക്കാൻ ശ്രമിക്കരുത്. നമ്മുടേതല്ലാത്ത ആഹൃദയത്തിൽ നിന്ന് വേദനയോടെ ആണെങ്കിലും ഇറങ്ങിപ്പോരുക തന്നെ വേണം. കാരണം നിങ്ങൾക്കായി മാത്രം മിടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഹൃദയം മറ്റെവിടെയോ കാത്തിരിക്കുന്നുണ്ട്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
1: അതെ, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയോ പലപ്പോഴും നമ്മൾ നമുക്കിഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മെ ഒട്ടും പരിഗണിക്കാത്ത ഇടങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരും. ദിവസങ്ങൾ കഴിയുന്തോറും ആ ഇടം നമ്മെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങും. നമ്മൾ എത്ര നന്നായി ചെയ്താലും അവിടെ ഒരു അംഗീകാരവും ലഭിച്ചെന്ന് വരില്ല. എപ്പോഴും മനസ്സിലൊരു ഭാരം തോന്നും. ഒരുപക്ഷെ പെട്ടെന്നൊരു മാറ്റം എളുപ്പമായിരിക്കില്ല. പക്ഷെ ആ ഇടം എന്നേക്കുമായി നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുകയും നമ്മുടെ കഴിവുകളെ അംഗീകരിക്കുന്ന, സമാധാനം തരുന്ന മറ്റൊരിടത്തേക്ക് മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ലൈഫിൽ ചിലപ്പോഴൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട്, എല്ലായിടങ്ങളും നമ്മുടേതല്ല എന്ന്. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ ചിലർക്കെങ്കിലും ജനിച്ചു വളർന്ന വീടോ നാടോ പോലും അവരുടേതായി തോന്നാറില്ല. സ്വന്തം വീട്ടിൽ പോലും അപരിചിതത്വം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ ചിന്തകൾക്കോ സ്വപ്നങ്ങൾക്കോ അവിടെ യാതൊരു പിന്തുണയും ലഭിക്കില്ല. അങ്ങനെയുള്ളവർ വളർന്ന് വലുതാകുമ്പോൾ അവർക്ക് സമാധാനം തരുന്ന മറ്റൊരിടം തേടി പോകും. അത് സ്വാഭാവികമാണ്. നമ്മൾ അവിടെ ജനിച്ചു എന്നത് നമ്മുടെ തീരുമാനമല്ല, പക്ഷെ നമ്മൾ എവിടെ ജീവിക്കണം, എവിടെ വേരുറപ്പിക്കണമെന്നത് നമ്മുടെ തന്നെ തീരുമാനമാണ്. സമാധാനവും സന്തോഷവും എവിടെയാണോ അവിടെയാണ് ശരിക്കും നമ്മുടെ ഇടം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടേതല്ലാത്ത ഇടങ്ങളിൽ നിന്ന്

അവസരമാണ്. നമ്മുടേതല്ലാത്ത ഒരിടം നമ്മെ പഠിപ്പിക്കുന്നത് നാം എത്രത്തോളം വിലപ്പെട്ടവരാണ് എന്ന സത്യമാണ്. ആ മൂല്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്കായി മാത്രം ഒരുക്കി വച്ച ആ സുന്ദരമായ ഇടം നമ്മെ തേടിയെത്തും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതം വളരെ ചെറുതാണ്. അത് നമ്മുടേതല്ലാത്ത ഇടങ്ങളിൽ നമ്മെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ കൂടെ ചിലവാക്കി തീർക്കാൻ കഴിയുന്നില്ല. ഒരു ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് നമുക്ക് പാകമല്ലെങ്കിൽ നമ്മൾ അത് മാറ്റുവാകില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ചില ഇടങ്ങളും. പാകമല്ലാത്ത ഇടങ്ങളിൽ നിന്ന് ധൈര്യമായി ഇറങ്ങി നടക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ കുറവുകളെ പോലും അംഗീകരിക്കുന്ന, നിങ്ങൾ നിങ്ങളായിരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്ന ഒരിടമുണ്ട്. അത് കണ്ടെത്തുക. അതുവരെയും ആ യാത്ര തുടരുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏഴാം ബഹറിന്റെ അക്കരെ നിന്നൊരു കസ്തൂരി മണമുള്ള കാറ്റ്,
2: കാറ്റ്, കാറ്റ്, കാറ്റ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ദിന തങ്കൾ വിരോധം.

ദുഃഖങ്ങളിനി എത്ര വനവാസം അതിലെന്ത്

ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿ ನಿಧರಿ ಸರಿಗರಿ ಸರಿಗರಿ ಸರಿ

ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമള

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.